വലിയൊരു പാറക്കല്ലടിയിൽ കുടുങ്ങിപ്പോയ ചെറിയ വിത്ത് പുറത്തു വരാൻ വഴിയില്ലാതെ നിരാശപ്പെടാതെ തന്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ത്തിയിറക്കാൻ തുടങ്ങി. പാറ കാരണം നേരിട്ട് മുകളിലേക്ക് വളരാൻ കഴിഞ്ഞില്ലെങ്കിലും അത് പാറയെ ചുറ്റിപ്പറ്റി പതുക്കെ വേരുകൾക്ക് ഉറപ്പുണ്ടാക്കി ആവശ്യത്തിന് ജലവും പോഷകങ്ങളും കണ്ടെത്തി. ഒടുവിൽ ആ പാറയെ അതിജീവിച്ച് അത് ശക്തമായൊരു വൃക്ഷമായി സൂര്യപ്രകാശത്തിലേക്ക് വളർന്നുയർന്നു. അപ്പോഴാണ് ആ മരം തിരിച്ചറിഞ്ഞത് തന്റെ വളർച്ച തടയാൻ നിന്ന ആ വലിയ പാറക്കല്ലാണ് കൊടുങ്കാറ്റിൽ പോലും കടപുഴകാതെ വിധം തന്റെ വേരുകളെ ഉറപ്പിച്ച് നിർത്തിയെന്ന്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മെ തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്തരാക്കി മാറ്റാനാണ് വരുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 20 കൊല്ലവർഷം 1202 കന്നി 4

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Hey, hello, good morning. Welcome to Cheriya Valiya Vartamanam with me, RJ Srishant. Unashraya FM 90.9 നാട്ടാർക്കൊപ്പം. ഏത് സമയത്താലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു അടിപൊളി വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. പഠനത്തോടൊപ്പം കായിക രംഗത്തും വലിയ മികവ് പുലർത്തുന്ന ഒരുപാട് മിടുക്കർ നമ്മുടെ വീട്ടിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടല്ലേ. സ്കൂളിലും കോളേജിലും ഒക്കെ സ്പോർട്സിൽ തിളങ്ങി നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ചില മികച്ച സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തോട് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. കായിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവർക്ക് കട്ട സപ്പോർട്ട് നിൽക്കുന്ന പാരന്റ്സിനും തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡ് വലിയൊരു സഹായമാകും. അപ്പോൾ ഈ സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെ സ്വന്തമാക്കാൻ എന്നൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാം. ഒരു അടിപൊളി പാട്ട് കേട്ട് തിരികെ എത്താം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again, we are back on Chariya Valiya Vartamanam with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. Yes, appo endala nammal angarthe ninnu Chariya Valiya Vartamanathilude Taiga Rangathe thilangi nilkkunna nammude kutti tharangalkkum yuva prathibhakalkkum oru pole prayojanappedunna kurachadhigam scholarshipukalude vivarangalanu pankuvichondirikkunnu ṭo. Appo ini njan parayan povunnathu Sports Merit Scholarship ne kurichanu. Maidanangalil ചോരയും നീരും ഒഴുക്കി നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും വേണ്ടി നേട്ടങ്ങൾ കൊയ്യുന്ന മെഡിക്കറായ കായിക താരങ്ങൾക്ക് അർഹമായ അംഗീകാരവും സാമ്പത്തിക പിന്തുണയും നൽകുക എന്നതാണ് ഈ സ്കോളർഷിപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ദിവസേനയുള്ള കഠിനമായ പരിശീലനങ്ങൾ, വിലകൂടിയ കായിക ഉപകരണങ്ങൾ, യാത്രകൾ, പ്രത്യേക പോഷകാഹാരങ്ങൾ എന്നിവയ്ക്കൊക്കെയായിട്ട് വലിയൊരു തുക ചിലവഴിക്കേണ്ടി വരുന്ന നിർധനരായ കുട്ടികൾക്ക് വലിയൊരു താങ്ങും തണലുമാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതി. സർക്കാരും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും ചേർന്നാണ് ഈ ധനസഹായം അർഹരായ കായിക പ്രതിഭകൾക്ക് നൽകി വരുന്നത്. ഇനി ആരൊക്കെയാണ് ഈ സ്പോർട്സ് മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ യോഗ്യരെന്ന് വിശദമായിട്ട് നോക്കിയാലോ? യെസ്, സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ പ്രധാനം നിങ്ങളുടെ കായിക നേട്ടങ്ങളാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുള്ള ജില്ല, സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിലുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വ്യക്തിഗത ഇനങ്ങളിലോ ടീം ഇനങ്ങളിലോ ഒന്നും രണ്ടോ മൂന്നോ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്കായിരിക്കും ഇതിൽ പ്രയോറിറ്റി ലഭിക്കുക. അത്ലറ്റിക്സ്, നീന്തൽ, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി അംഗീകൃതമായ ഏത് കായിക ഇനത്തിലും കഴിവ് തെളിയിച്ചവർക്ക് അപേക്ഷിക്കാം. ഇത് കൂടാതെ നിലവിൽ അംഗീകൃത കോളേജിലോ സ്കൂളിലോ കൃത്യമായ അറ്റൻഡൻസോടെ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഈ സ്കോളർഷിപ്പിനായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ചും തയ്യാറാക്കി വെക്കേണ്ട രേഖകളെക്കുറിച്ചും ഇനി പറയാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയോ അല്ലെങ്കിൽ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെയോ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് വിജ്ഞാപനം വരുന്ന സമയത്ത് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ കായിക മത്സരങ്ങളിൽ നിങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറോ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയതിന്റെ പകർപ്പുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിനൊപ്പം വിദ്യാർത്ഥിയുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഐഡി കാർഡ്, വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടുള്ള പാസ്ബുക്കിന്റെ പകർപ്പ്, ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയും കരുതണം. അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റൌട്ടും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപ്പെടുത്തലോടെ നിശ്ചിത തീയതിക്കുള്ളിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലോ അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള വിലാസത്തിലോ നേരിട്ട് എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ മൈതാനങ്ങളിൽ നിങ്ങൾ ഒഴുക്കുന്ന ഓരോ തുള്ളി വിയർപ്പിനും വിലയുണ്ട്. ആ കഠിനാധ്വാനം ഒരിക്കലും പാടാകില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ കായിക രംഗത്ത് മിടുക്ക് കാട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കൾ സ്പോർട്സിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആൻഡ് സ്കൂളിലെ കായിക അധ്യാപകരുമായിട്ട് സംസാരിച്ച് വിജ്ഞാപനം വരുന്ന സമയത്ത് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പൊ എന്തായാലും കായിക രംഗത്ത് മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് സ്കോളർഷിപ്സിനെ പറ്റി എനിക്ക് ഇനിയും പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: don't freak out. Break out, don't break down.
1: Hey, wake up.
0: It's time to take down the wall. Somebody pick up the call. Somebody give it all. Somebody take a call. That's all. Spread love, spread love. Spread love like a virus. No fence, no war. No freaking hell can ever stop us. Spread love, spread love like a virus. Cause nothing can ever shake us. Spread love, spread love, spread love like a virus. No fire, no flame, no raging storm can ever take us. Cause we keep standing as one with each other beside us. Spread love.
2: Cheria?
3: Valiya Vartamanam.
4: Yes, once again, we are back on Cheriya Valiya Vartamanam with me, RJ Srishant, on Astraya FM 19, Nadinuppum, Nattarkuppum. Appo endayalum nammude maidanangalile veerpolki rajyathinte abhimanamayi maaran swapnam kaanuna nammude kutti taarangalkkum avarude maathapithakkalkkum valare adhigam upakaraprathamaya korchu scholarshipsinte vivarangalumayittanu innu njan Cheriya Valiya Vartamanathil parannukondirikkunnu. Appole Kerala kayikarangathinte pithavu ennariyappedunna Kernel Godavarma Rajayude smaranartham samsthana sarkar nalgi varunna GV Raja Sports Scholarshipine pettiyanu ഇനി ഞാൻ പറയാൻ പോകുന്നത്. മികച്ച കായിക പ്രതിഭയായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ശരിയായ പരിശീലനമോ വില കൂടിയ കായിക ഉപകരണങ്ങളോ ലഭിക്കാതെ പിന്നിലായി പോകുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരം പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും മികച്ച വിദ്യാഭ്യാസവും അതോടൊപ്പം സ്പോർട്സ് കിറ്റുകൾ വാങ്ങാനും ന്യൂട്രീഷൻസ് ഉറപ്പാക്കാനും ആവശ്യമായ സാമ്പത്തിക സഹായവും നൽകുക എന്നതാണ് കായിക വകുപ്പും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ ഒരു സ്കീമിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ആരൊക്കെയാണ് ഇതിന് യോഗ്യരെന്നും മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും പറയാം. സംസ്ഥാനത്തെ അംഗീകൃത സ്കൂളുകളിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കായിക രംഗത്ത് ഉയർന്ന പ്രതിഭയുള്ള കുട്ടികൾക്കാണ് ഇതിലേക്ക് പ്രധാനമായിട്ടും അവസരമുള്ളത്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, നീന്തൽ, ബോക്സിംഗ്, ജൂഡോ തുടങ്ങി അംഗീകൃതമായ ഒട്ടുമിക കായിക ഇനങ്ങളിലും മികവ് തെളിയിച്ചവർക്ക് ധൈര്യമായിട്ട് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാം. സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലത്തിലുള്ള സ്കൂൾ കായിക മേളകളിൽ മെഡലുകൾ നേടിയവർക്കോ മികച്ച പെർഫോമൻസ് പുറത്തെടുത്തവർക്കോ ഇതിൽ പ്രത്യേക പ്രയോറിറ്റി ഉണ്ട്. കൂടാതെ കുട്ടികളുടെ വേഗത, കരുത്ത്, ഫ്ലെക്സിബിലിറ്റി എന്നിവയൊക്കെ എക്സാമിൻ ചെയ്യാനുള്ള സ്പോർട്സ് കൗൺസിലിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്കിൽ ടെസ്റ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വേണം. അപ്പോൾ ഏതായാലും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് കായിക യുവജന കാര്യാലയത്തിന്റെ അല്ലെങ്കിൽ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഓരോ അധ്യയന വർഷവും ഇതിനായിട്ടുള്ള വിജ്ഞാപനങ്ങൾ പുറത്തുവരുന്നത്. അപേക്ഷ വരുന്ന സമയത്ത് കായിക വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം. അപേക്ഷിക്കുന്ന സമയത്ത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, നിലവിൽ പഠിക്കുന്ന സ്കൂൾ ഹെഡ്മാസ്റ്ററോ പ്രിൻസിപ്പലോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, കൂടാതെ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ എന്നിവയൊക്കെ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. അതുപോലെ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കുന്ന സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്ത് കഴിവ് തെളിയിക്കുന്ന മെഡിക്കർക്കാണ് ഈ സ്കോളർഷിപ്പും ജി വി രാജ സ്പോർട്സ് സ്കൂൾ അടക്കമുള്ള ഇടങ്ങളിലേക്കുള്ള പ്രവേശനവും ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് കായിക മേഖലയിൽ വലിയ ഭാവി ആഗ്രഹിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും തീർച്ചയായിട്ടും സ്കൂളിലെ കായിക അധ്യാപകരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും വിജ്ഞാപനങ്ങൾ വരുന്ന സമയത്ത് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യട്ടോ. അപ്പൊ എന്തായാലും നാളത്തെ കായിക താരങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരുപാട് സ്കോളർഷിപ്പുകളെ പറ്റി വിശദമായിട്ട് ഇങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. സോ ആരും ഇങ്ങ് പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ് 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 19 Nadinoppum Natarkoppum. Yes, appo endalum kaayika rangathu megavu pulartunna niravadhi vidyarthikalkkum avarude maathapithakkalkkum oru paadu upayogapradavaguna kurachadhigam scholarshipukale pettiyanu njan innu Cheriya Valiya Vartamanathilude paranjukondirikkunnathu. Appo njan ini parayan povunnathu samsthanathe kaayika yuvajana karyalayam athava Directorate of Sports and Youth Affairs kaayika prathibhakalkkayi nalgi varunna DSYA Sports Scholarshipine pettiyanu. മികച്ച കായിക പ്രതിഭ ഉണ്ടായിട്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ശരിയായ പരിശീലനമോ വില കൂടിയ കായിക ഉപകരണങ്ങളോ ലഭിക്കാതെ പിന്നിലായി പോകുന്ന ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരം പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് മികച്ച പിന്തുണ നൽകാനും കായിക രംഗത്ത് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് കേരള സർക്കാരിന്റെ കായിക യുവജന കാര്യാലയം ഈ സ്കോളർഷിപ്പ് നൽകി വരുന്നത്. കഠിനമായ പരിശീലനങ്ങൾക്കും യാത്രകൾക്കും സ്പോർട്സ് കിറ്റുകൾ വാങ്ങാനും മികച്ച ന്യൂട്രീഷൻ ഉറപ്പാക്കാനൊക്കെയായിട്ട് വലിയൊരു തുക ചിലവഴിക്കേണ്ടി വരുന്ന സാധാരണക്കാരെ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആശ്വാസമാണ് പ്രതിവർഷം ലഭിക്കുന്ന ഈ ഒരു സ്കോളർഷിപ്പ് തുക. ഇനി ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ യോഗ്യതെന്ന് പറയട്ടെ. അതായത് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മെഡിക്കലായ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബിരുദതലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത്. എന്നാൽ വെറുതെ സ്കൂളിൽ പഠിച്ച മാത്രം പോരാട്ടോ, കായിക വകുപ്പോ സംസ്ഥാന സ്പോർട്സ് കൗൺസിലോ സ്കൂൾ ഗെയിംസ് ഫെഡറേഷനോ അംഗീകരിച്ചിട്ടുള്ള സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിലുള്ള കായിക മത്സരങ്ങളിൽ വ്യക്തിഗത ഇനങ്ങളിലോ ടീം ഇനങ്ങളിലോ ഒന്നും രണ്ടോ മൂന്നോ സ്ഥാനങ്ങൾ, അതായത് സ്വർണം വെള്ളി വെങ്കല മെഡലുകൾ കരസ്ഥമാക്കിയവർക്കായിരിക്കും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, നീന്തൽ, ബോക്സിംഗ് തുടങ്ങിയ അംഗീകൃതമായ ഏത് കായിക ഇനത്തിൽ മികവ് തെളിയിച്ചവർക്കും ഇതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇതിനൊപ്പം തന്നെ നിലവിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായ ഹാജർ നിലയോട് പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കണമെന്നതും ഒരു വലിയ നിബന്ധനയാണ്. അപ്പോൾ ഇതിനുവേണ്ടി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി പറഞ്ഞതാണ്. അതായത് വളരെ സിമ്പിളായ ഒരു ഓൺലൈൻ പ്രോസസ്സാണ് ഇതിനായിട്ടുള്ളത് കേട്ടോ. കായിക യുവജന കാര്യാലയത്തിന്റെ അഥവാ DSYA ഔദ്യോഗിക വെബ്സൈറ്റായ DSYA.kerala.gov.in വഴിയാണ് ഓരോ അധ്യയന വർഷവും ഇതിനായിട്ടുള്ള വിജ്ഞാപനങ്ങൾ പുറത്തുവരുന്നത്. വിജ്ഞാപനം വരുന്ന സമയത്ത് ആ ഒരു പോർട്ടൽ വഴി വേണം ഓൺലൈനായിട്ട് ഇതിനുവേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാൻ. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ കായിക മികവ് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ബർത്ത് ഡേറ്റ് തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, അതുപോലെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കൂടാതെ നിലവിൽ പഠിക്കുന്ന സ്കൂൾ ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പലോ സാക്ഷ്യപ്പെടുത്തിയ സ്റ്റഡി സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായിട്ടും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റ് ഔട്ടും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നമ്മുടെ സ്ഥാപന മേധാവിയുടെ ഒപ്പോടുകൂടി നിശ്ചിത തീയതിക്കുള്ളിൽ ട്രിവാൻഡ്രത്തുള്ള സ്പോർട്സ് ഡയറക്ടറേറ്റിലേക്ക് തപാൽ വഴിയോ നേരിട്ടോ എത്തിക്കാനായിട്ട് വരും. അതുകൊണ്ട് കായിക മേഖലകളിൽ വലിയ ഭാവി ആഗ്രഹിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും തീർച്ചയായിട്ടും സ്കൂളിലെ കായിക അധ്യാപകരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും അതുപോലെ ഇതിന്റെ വിജ്ഞാപനം വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പൊ എന്തായാലും സ്പോർട്സ് ഇൻട്രസ്റ്റഡ് ആയ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സ്കോളർഷിപ്പാണ് DSYA സ്പോർട്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സോ എന്തായാലും കായിക മേഖലകളിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്പോർട്സ് ലൈഫ് ഒരു പ്രശ്നവും കൂടാതെ മുൻപോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന കുറച്ചധികം ഗവൺമെന്റ് സ്കോളർഷിപ്പ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഇനിയും ഒരുപാട് സ്കോളർഷിപ്പ്സിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങനെ പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം ഓൺ ആസ്ട്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 19 Adinoppum Natarkoppum. Yes, appo ivale Cheriya Valiya Vartamanathilude nammude kaayika meghalayile migavu pularthunna vidyarthikalkku and also avare parentsinum oru paadu help cheyyunna korchu scholarship schemes ne pettiyaanu inne Cheriya Valiya Vartamanathilude naan ingane paranjukondirikkunnathu. Appo endalum ini parayan poruthu Kerala Samsthana Sports Council kaayika prathibhakalkku nadappilakki varuna sports hostel scheme stipendine kurichaanu. Mikichu kaayika sheshal vidyarthikalkku പഠനത്തോടൊപ്പം സൗജന്യ താമസവും മികച്ച പോഷകാഹാരവും അന്താരാഷ്ട്ര നിലവാരമുള്ള വിദഗ്ധ പരിശീലനവും ഉറപ്പാക്കുന്നതാണ് ഈ സ്പോർട്സ് ഹോസ്റ്റൽ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് കൂടാതെ അവിടെ പ്രവേശനം ലഭിക്കുന്ന കായിക താരങ്ങൾക്ക് അവരുടെ ദിനചര്യകൾക്കും സ്പോർട്സ് കിറ്റുകൾക്കും അതുപോലെ തന്നെ വ്യക്തിഗത ആവശ്യങ്ങൾക്കും ഒക്കെയായിട്ട് സർക്കാർ പ്രത്യേക പ്രതിമാസ സ്റ്റൈഫണ്ടും നൽകി വരുന്നുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം കളിക്കളങ്ങളിൽ തകർന്നു പോകാൻ സാധ്യതയുള്ള സാധാരണക്കാരെ കുട്ടികൾക്ക് ഭക്ഷണവും താമസവും പരിശീലനവും അതിനൊപ്പം സാമ്പത്തിക പിന്തുണയും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ആർക്കൊക്കെയാണ് ഈ സ്പോർട്സ് ഹോസ്റ്റൽ സ്കീമിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യർ, അതുപോലെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ എന്ന് വിശദമായിട്ട് ഇനി പറയാം. അതായത് കേരളത്തിലെ സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും 7, 8, 9 ക്ലാസ്സുകളിലേക്കും പ്ലസ് 1 ഡിഗ്രി 1 വർഷങ്ങളിലേക്കുമാണ് പ്രധാനമായിട്ടും ഇതിന്റെ പ്രവേശനം നടക്കുന്നത്. കായിക വകുപ്പോ സംസ്ഥാന സ്പോർട്സ് കൗൺസിലോ സ്കൂൾ ഗെയിംസ് ഫെഡറേഷനോ അംഗീകരിച്ചിട്ടുള്ള സബ്ജില്ല, ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിലുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ചരിത്രമുള്ളവർക്കോ മെഡലുകൾ കരസ്ഥമാക്കിയവർക്കോ ഇതിൽ പ്രയോറിറ്റി ലഭിക്കും. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞതുപോലെ അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, നീന്തൽ, ബോക്സിംഗ്, ജൂഡോ, ബാഡ്മിന്റൺ തുടങ്ങി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച ഏത് കായിക ഇനത്തിൽ മികവ് തെളിയിച്ചവർക്കും ഇതിനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിക്കായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വളരെ സിമ്പിളായ ഓൺലൈൻ സംവിധാനമാണ് ഇതിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ സ്പോർട്സ് കൗൺസിൽ .kerala.gov.in വഴിയാണ് ഓരോ അധ്യയന വർഷത്തിന്റെയും തുടക്കത്തിൽ ഇതിനായിട്ടുള്ള വിജ്ഞാപനം പുറത്തുവരുന്നത്. വിജ്ഞാപനം വരുന്ന സമയത്ത് കായിക പ്രേമികൾ ആ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ. അപേക്ഷിക്കുമ്പോൾ കുട്ടിയുടെ ജനറൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, നിലവിൽ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കോളേജ് മേധാവി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിന്റെ കോപ്പി, കൂടാതെ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ കരുതണം. ആൻഡ് ഓൾസോ ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കിയ ശേഷം കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്കിൽ സെലക്ഷൻ ട്രയൽസിന് കുട്ടികൾ പങ്കെടുക്കേണ്ടതുണ്ട്. അതിൽ വിദഗ്ധ പരിശീലകരുടെയും സ്പോർട്സ് ഓഫീസർമാരുടെയും മുന്നിൽ നിങ്ങളുടെ വേഗതയും കായിക ക്ഷമതയും തെളിയിക്കുന്ന മെഡിക്കർക്കാണ് സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്ക് സെലക്ഷൻസും അതോടൊപ്പം പ്രതിമാസ സ്റ്റൈഫണ്ടും ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് കായിക രംഗത്ത് വലിയ ലക്ഷ്യങ്ങളുള്ള കുട്ടികളും മാതാപിതാക്കളും സ്കൂളിലെ കായിക അധ്യാപകരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ഈ വിജ്ഞാപനങ്ങൾ വരുന്ന സമയത്ത് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കിട്ടുന്ന ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. നാളത്തെ ഒളിമ്പ്യന്മാരായിട്ട് നമ്മുടെ കുട്ടിത്താരങ്ങൾ വളരട്ടെ. സോ എന്തായാലും കായിക രംഗത്ത് മികവ് പുലർത്തുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന നിരവധി സ്കോളർഷിപ്സിനെ പറ്റിയാണ് ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഇനിയും ഒരുപാട് സ്കോളർഷിപ്സിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരെങ്കിലും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 90 Nadinoppum Nattarkoppum. Yes, appo endala nammal angarathe nammude Cheriya Valiya Vartamanathilude nammude kaayika rengathe migavu nadathuna vidyarthikalukku vendi government nadappilakkunna kurachathigam scholarships ne pettiyanu paranjondirikkunna to. Appo ini njan parayanavunnathu samsthana sports council kaayika prathibhakalkkayi nadappilakkunna day boarding scheme scholarship ne pettiyanu. Mikicha kaayika sheshi undayittum cheriya prayathil thanne veedu vittu sports council poi nilkkan budhimittulla ഒട്ടേറെ കുട്ടികൾ നമുക്കിടയിലുണ്ട്. അത്തരം വിദ്യാർത്ഥികൾക്ക് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ സാധാരണ പോലെ സ്കൂളിൽ പോയി പഠിക്കാനും അതിനൊപ്പം രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ വീടിനടുത്തുള്ള സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങളിൽ പോയി വിദഗ്ധ പരിശീലനം നേടാനും അവസരം നൽകുന്ന വളരെ മികച്ചൊരു പദ്ധതിയാണിത്. ഈ ഡേ ബോർഡിംഗ് സ്കീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾക്ക് അവരുടെ ദിവസേനയുള്ള കഠിനമായ പരിശീലനത്തിന് ആവശ്യമായ മികച്ച പോഷകാഹാരം ഉറപ്പാക്കുന്നതിനായിട്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രതിദിന അലവൻസ് അഥവാ ഒരു നിശ്ചിത സ്കോളർഷിപ്പ് തുക നൽകുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മികച്ച ഡയറ്റോ അതുപോലെ സ്പോർട്സ് കിറ്റുകളോ വാങ്ങാൻ കഴിയാതെ കളിക്കളങ്ങളിൽ തളർന്നു പോകാൻ സാധ്യതയുള്ള സാധാരണക്കാരായ കുട്ടികൾക്കാണ് ഈ ധനസഹായം വലിയൊരു ആശ്വാസമാകുന്നത്. ഇനി ആരൊക്കെയാണ് ഈ ഡേ ബോർഡിംഗ് സ്കീമിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യർ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനമായും യു പി ഹൈസ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയാണ് ഇത്തരം സ്കീമുകളുടെ തുടക്കഘട്ടങ്ങളിലേക്ക് കൂടുതലായിട്ട് പരിഗണിക്കുന്നത്. വെറുതെ സ്പോർട്സിനോട് താല്പര്യമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, നീന്തൽ, ബോക്സിംഗ്, ജൂഡോ തുടങ്ങി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച ഏത് കായിക ഇനത്തിലും മികച്ച കഴിവുള്ളവരായിരിക്കണം അപേക്ഷകർ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്ജില്ലാ, ജില്ലാ, സംസ്ഥാന തലത്തിലുള്ള സ്കൂൾ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ചരിത്രമുള്ളവർക്കോ മെഡലുകൾ കരസ്ഥമാക്കിയവർക്കോ ഇതിൽ തീർച്ചയായിട്ടും ഒരു പ്രയോറിറ്റി ലഭിക്കുന്നതാണ്. കൂടാതെ കൗൺസിൽ പറയുന്ന ശാരീരിക ക്ഷമതാ പരിശോധനകളിലും ഇവർ മികവ് പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സുവർണാവസരത്തിനായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണ് ഇതിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സ്പോർട്സ് കൗൺസിൽ .kerala.gov.in വഴി ഓരോ അധ്യയന വർഷത്തിന്റെയും തുടക്കത്തിലാണ് ഇതിനായിട്ടുള്ള ഒഫീഷ്യൽ വിജ്ഞാപനം പുറത്തുവരുന്നത്. വിജ്ഞാപനം വരുന്ന സമയത്ത് കായിക പ്രേമികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, നിലവിൽ പഠിക്കുന്ന സ്കൂൾ ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പലോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, അതുപോലെ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലെ പകർപ്പ്, കൂടാതെ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എന്നിവയൊക്കെ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ പൂർത്തിയാക്കിയ ശേഷം സ്പോർട്സ് കൗൺസിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സെലക്ഷൻ ട്രയൽസിൽ കുട്ടികൾ നേരിട്ട് പങ്കെടുക്കണം. അവിടെ ആ വേഗതയും കരുത്തും കാര്യക്ഷമതയും ഫിറ്റ്നസ് ടെസ്റ്റുകളിൽ തെളിയിക്കുന്ന മെഡിക്കർക്കാണ് ഈ ഡേ ബോർഡിംഗ് സെന്റേഴ്സിലേക്ക് പ്രവേശനവും അതോടൊപ്പം സ്കോളർഷിപ്പ് തുകയും ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് കായിക രംഗത്ത് വലിയ ലക്ഷ്യങ്ങളുള്ള കുട്ടികളും മാതാപിതാക്കളും ഇതിന്റെ അപേക്ഷ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അപേക്ഷിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെ കായിക അധ്യാപകരുമായിട്ട് കോൺടാക്ട് ചെയ്ത് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ കായിക രംഗത്ത് മികവ് പുലർത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വലിയ സ്കോളർഷിപ്പ് സ്കീമാണ് ഡേ ബോർഡിംഗ് സ്കോളർഷിപ്പ് സ്കീം എന്ന് പറയുന്നത് കേട്ടോ. സോ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് സ്കോളർഷിപ്പ്സ് ഉണ്ട്, അതിനെ പറ്റി എനിക്ക് പറയണം. സോ ആരും എങ്ങും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RG Srishant on Astraya FM 90 Nadinoppum Natarkoppum. Yes, appo endalum sports il interest aayittulla kuttikalkku vendiyulla neravadi scholarship kale pettiyana nammal innu Cheriya Valiya Vartamanathilude parnjondirikkunnu to. Appo ini njan parayan povathu APJ Abdul Kalam sports scholarship ne pettiyana. APJ Abdul Kalam സാങ്കേതിക സർവകലാശാലയുടെയും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുകളുടെയും കീഴിൽ കായിക രംഗത്ത് മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന സാമ്പത്തിക സഹായ പദ്ധതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സ്പോർട്സ് സ്കോളർഷിപ്പ്. വിദ്യാർത്ഥികളിൽ കായിക അഭിരുചി വളർത്തുക, മികച്ച കായിക താരങ്ങൾക്ക് അവരുടെ പഠനവും പരിശീലനവും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തടസ്സപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അക്കാദമി തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി, സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിലുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കുകയോ മികച്ച പ്രകടനം നടത്തുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായിട്ടും ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത് കേട്ടോ. ഇതിനുള്ള അടിസ്ഥാന യോഗ്യതാ മാനദണ്ഡങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അപേക്ഷകൻ അംഗീകൃത കോളേജിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ റെഗുലർ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കണം എന്നതാണ്. കൂടാതെ മുൻ അധ്യയന വർഷങ്ങളിൽ പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുകയും മുൻവർഷത്തെ പരീക്ഷകളിൽ നിർദ്ദിഷ്ട ശതമാനം മാർക്കോടെ പ്രത്യേകിച്ച് ബാക്ക് പേപ്പർ ഇല്ലാതെ വിജയിക്കുകയും ചെയ്തവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ പ്രയോറിറ്റിയുണ്ട്. ആൻഡ് ഓൾസോ കായിക യോഗ്യതയുടെ കാര്യത്തിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, ഇന്ത്യ ഗവൺമെന്റിന്റെ കായിക മന്ത്രാലയം അല്ലെങ്കിൽ മറ്റംഗീകൃത കായിക ഫെഡറേഷനുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ്സ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ സർവകലാശാല തലത്തിലുള്ള സോണൽ, ഇന്റർ സോണൽ മത്സരങ്ങളിലെ പ്രകടനവും ഇതിനായിട്ട് ശക്തമായിട്ട് പരിഗണിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഇതിന്റെ പ്രോസസ്സ് വളരെ ഒഫീഷ്യലാണ്. സർവകലാശാലയുടെയോ ബന്ധപ്പെട്ട വകുപ്പിന്റെയോ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഓൺലൈനായിട്ട് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ സ്വന്തം ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് ഓൺലൈൻ പോർട്ടലിൽ പ്രവേശിക്കുകയും അപേക്ഷാ ഫോം കൃത്യമായിട്ട് പൂരിപ്പിക്കുകയും ചെയ്ത ശേഷം SSLC, പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ, നിലവിൽ പഠിക്കുന്ന കോഴ്സിന്റെ വിശദവിവരങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവയൊക്കെ അപ്ലോഡ് ചെയ്യണം. ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ കായിക രംഗത്ത് നേടിയ നേട്ടങ്ങൾ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ആൻഡ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം ഇതിന് പ്രിന്റ് ഔട്ട് എടുത്ത് വിദ്യാർത്ഥി പഠിക്കുന്ന കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുകയും പ്രിൻസിപ്പൽ വഴി ഒഫീഷ്യലായി സാക്ഷ്യപ്പെടുത്തി സർവകലാശാലയുടെ സ്പോർട്സ് വിഭാഗത്തിലേക്ക് നിശ്ചിത തീയതികളിൽ അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപേക്ഷകൾ ലഭിച്ച ശേഷം സർവകലാശാല തലത്തിലുള്ള സ്പോർട്സ് കോർഡിനേറ്റർമാരും വിദഗ്ധ സമിതിയും ഈ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത, പങ്കെടുത്ത മത്സരങ്ങളുടെ നിലവാരം, നേടിയ മെഡലുകളുടെ മൂല്യം എന്നിവയൊക്കെ വിലയിരുത്തിയ ശേഷമാണ് അന്തിമമായിട്ട് സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള മികച്ച കായിക താരങ്ങൾക്ക് അധിക പ്രയോറിറ്റി ലഭിക്കാൻ സാധ്യതയുള്ള ഈ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ട്യൂഷൻ ഫീസിനൊപ്പോ അല്ലെങ്കിൽ പ്രത്യേക സ്പോർട്സ് ഗ്രാന്റ് ആയിട്ടോ ഒരു നിശ്ചിത തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ എന്തായാലും അർഹരായ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കി ഉടൻ തന്നെ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. സോ എന്തായാലും സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളെ പറ്റി ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും കുറച്ച് സ്കോളർഷിപ്പ്സിനെ പറ്റി ഇനിയും പറയാനുണ്ട്. സുഖീപ്പോൾ സണിങ് ആസ്ട്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ്

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: ഇനി നിങ്ങളും നടക്കും തലയുടെ പോടി. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിൽ ഉള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 19 Nadinuppum Nattargoppum. Yes, appo endalum kaayika rangathu adullyamaya nethangal kaivarikkunna prathibhakale aadharikkunnathinaayittu Kerala Sarkar nalgi varunna paramounnatha kaayika puraskaramaya Mukhyamanthriyude Sports Excellence Awardine pattiyaanu ini nammal Cheriya Valiya Vartamanathilude parayan povunnu ṭo. Actually ഇത് വെറും ഒരു സാമ്പത്തിക സഹായം എന്നതുപരി രാപ്പകലില്ലാതെ പരിശീലനം നടത്തി പരിക്കുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ദേശീയ അന്തർദേശീയ വേദികളിൽ കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത്. മികച്ച ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ബലക ഉൾപ്പെടുത്തി പുരസ്കാരം ഏതൊരു കായിക താരത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നാണ്. ഇനി ആരൊക്കെയാണ് ഈ സ്പോർട്സ് എക്സലൻസ് അവാർഡിന് അർഹരാവുക, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന യോഗ്യത മാനദണ്ഡങ്ങൾ എന്ന് നമുക്ക് വിശദമായിട്ട് പറയാം. കേവലം പങ്കാളിത്തം മാത്രമല്ല കേട്ടോ, മറിച്ച് മികച്ച മെഡൽ നേട്ടങ്ങളാണ് ഈ വലിയ അവാർഡിന് പരിഗണിക്കുന്നത്. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ തുടങ്ങി അന്തർദേശീയ മത്സരങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മെഡലുകൾ നേടിയവർക്കോ അല്ലെങ്കിൽ ദേശീയ ഗെയിംസ്, അംഗീകൃത ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ ഇതിലേതെങ്കിലും കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് സ്വർണം, വെള്ളി, വെങ്കല മെഡലുകൾ കരസ്ഥമാക്കിയ സീനിയർ, ജൂനിയർ കായിക താരങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഈ അവാർഡിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ലറ്റിക്സ്, വോളിബോൾ, ഫുട്ബോൾ, നീന്തൽ, ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് തുടങ്ങി സംസ്ഥാന സ്പോർട്സ് കൗൺസിലും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനും അംഗീകരിച്ചിട്ടുള്ള ഏത് കായിക ഇനത്തിൽ രാജ്യത്തിനും സംസ്ഥാനത്തിനും അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ചവർക്കും ഇതിനായിട്ട് അപേക്ഷിക്കാം. ഇതുകൂടാതെ മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന മികച്ച പരിശീലകർക്കും ഈ എക്സലൻസ് അവാർഡ് കാറ്റഗറിയിൽ സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. ഇനി ഈ ഒരു വലിയ അംഗീകാരത്തിനായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ പറ്റി വിശദമായിട്ട് പറയാം. കേരള സംസ്ഥാന കായിക യുവജന കാര്യാലയത്തിന്റെയോ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെയോ ഔദ്യോഗിക വെബ്സൈറ്റുകളായ dsya.kerala.gov.in അല്ലെങ്കിൽ sportscouncil.kerala.gov.in വഴിയാണ് എല്ലാ വർഷവും ഇതിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തുവരുന്നത്. വിജ്ഞാപനം വരുന്ന സമയത്ത് കായിക താരങ്ങൾ ഓൺലൈനായിട്ട് വേണം തങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ കായിക മികവ് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, മെഡൽ നേട്ടങ്ങളുടെ വിവരങ്ങൾ, പ്രായം തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന് പകർപ്പ്, ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയെല്ലാം കൃത്യമായി സ്കാൻ ചെയ്ത് ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഈ അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളും ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ വഴി പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം സംസ്ഥാന തലത്തിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ആ സമിതിയാണ് അർഹരായ ജേതാക്കളുടെ അന്തിമ പട്ടിക തയ്യാറാക്കി സർക്കാരിന്റെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടി നാടിന് അഭിമാനമായി മാറിയ കായിക താരങ്ങളും അവരുടെ പരിശീലകരും സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികളും കായിക വകുപ്പിന്റെ ഈ വിജ്ഞാപനങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും സമയബന്ധിതമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ മറക്കാതിരിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കഷ്ടപ്പാടിന് കിട്ടുന്ന ഈ അർഹമായ അംഗീകാരം തീർച്ചയായും നിങ്ങൾ ഏറ്റുവാങ്ങണം. അതുപോലെ വരുന്ന ആളുകളിൽ ലോക കായിക ഭൂപടത്തിൽ നമ്മുടെ കേരളത്തിന്റെ പേര് സുവർണലിപികൾ എഴുതി ചേർക്കാൻ ഇതിലൂടെയൊക്കെ കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് സ്പോർട്സ് സ്കോളർഷിപ്സിനെ പറ്റി എനിക്ക് പങ്കുവെക്കാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Frozen foodukൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RG Srishant. ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏസ് അപ്പം എന്തായാലും സ്കൂൾ കോളേജ് തലങ്ങളിലെ കായിക രംഗത്ത് തിളങ്ങുന്ന നമ്മുടെ മെഡിക്കർക്കും മെഡിക്കലുകൾക്കുമുള്ള വിവിധ സർക്കാർ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല കഴിവുണ്ടായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സ്പോർട്സിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവരുത് കേട്ടോ. ഈ സ്കോളർഷിപ്പുകൾ അവരുടെയൊക്കെ ഒളിമ്പിക് സ്വപ്നങ്ങളിലേക്കും വലിയ നേട്ടങ്ങളിലേക്കും ഉള്ള ഒരു വലിയ ചവിട്ടുപടിയാകട്ടെ. അതുകൊണ്ട് ഈ വിവരങ്ങൾ അർഹരായ കുട്ടികളിലേക്കും അവരുടെ പേരൻസിലേക്കും എത്തിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി സ്പോർട്സ് കൗൺസിലിന്റെയോ സർക്കാരിന്റെയോ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ സന്ദർശിക്കാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ നിന്ന് ഗുഡ് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട് എനിക്ക്. എന്തായാലും ഇനി പുതുത്തൻ സിനിമകളിലെ അടിപൊളി പാട്ടുകളുമായിട്ട് ആർ ജെ ഏലിക്കുട്ടി മ്യൂസിക് മപ്പാസുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. യുവർ ലിസണിംഗ് ആശ്രയം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോന്ന്? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072 585908 എന്ന നമ്പറിലേക്ക്.

0: மப்பம். ஹாய் ஹலோ, குட் ஈவினிங் அண்ட் வெல்கம் டு மியூசிக் மப்பாஸ் வித் மீ ஆர்ஜே ஏலுக்குட்டி. எஸ் புது புத்தൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് മ്യൂസിക് മപ്പാസിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഒരു കിടലൻ പാട്ട് നമുക്ക് കേൾക്കാം ഫ്രം ദ മൂവി ധൂമകേതു.
1: മ്യൂസിക് മപ്പാസ്.

സെപ്റ്റംബർ 25 തിയേറ്ററുകളിലേക്ക് വരാനിരിക്കുന്ന ഒരു അടിപൊളി സിനിമയാണ് കേട്ടോ, ധൂമകേതു എന്നുള്ളത്. അതിലെ അനുരാഗ രൂപവതി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അങ്കിത് മേനോനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സോങ് പാടിയിരിക്കുന്നത് സിയാഉൽ ഹക്കും അങ്കിത് മേനോനും ചേർന്നുകൊണ്ടാണ്. ആൻഡ് ദ വൺ ആൻഡ് ഓൺലി വിനായക് ശശികുമാറാണ് ഈ ഒരു പാട്ടിന്റെ കിടലൻ ലിറിക്സിന്റെ പിന്നിലുള്ളത്. സുധി മാഡിസൺ ഡയറക്ട് ചെയ്ത്, സമീർ താഹിർ, ഷൈജു ഖാലിദ്, സജിൻ അലി, അബ്ബാസ് തിരുനാവായ എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ധൂമകേതു എന്നുള്ളത്. സജിൻ ഗോപു, നിഖില വിമൽ, ഷൈൻ ടോം ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, ഗണപതി എന്നിവരൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് അങ്കിത് മേനോൻ മ്യൂസിക് നൽകി സിയാഉൽ ഹക്കും അങ്കിത് മേനോനും ചേർന്ന് പാടിയിരിക്കുന്ന ധൂമകേതുവിലെ അനുരാഗ രൂപവതി എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

ഇപ്പോ തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട് കേട്ടോ, സീറ്റ് എഡ്ജിംഗ് ത്രില്ലർ എന്ന് കണ്ണുംപൂട്ടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമ. ആ സിനിമയുടെ പേരാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഈ സിനിമയിൽ ഒരു പാട്ടാണ് ഇനി നമ്മളുടെ മ്യൂസിക് മപ്പാസിൽ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

ചേരൊഴിഞ്ഞ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഭദ്ര രാജൻ പാടി, ശ്യാം മുരളീധരൻ ലിറിക്സ് എഴുതി, മുജീബ് മജീദ് മ്യൂസിക് നൽകിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ടാണ് ചേരൊഴിഞ്ഞ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോണ്ടല്ലോ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ മലയാള മൂവി നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്നുള്ളത്. ഷഹദ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അർജുൻ സെൽവയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണിമായ പ്രസാദ്, അസീസ് നെടുമങ്ങാട് എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. മാത്യു തോമസിന്റെയും ഉണ്ണിമായയുടെയും ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിജയരാഘവൻ സർ, അദ്ദേഹം എത്ര ഒരു അടിപൊളി ആക്ടർ ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചൂസ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറിലൂടെയും. ഇപ്പൊ എന്തായാലും പി എസ് സുബ്രഹ്മണ്യവും വിജേഷ് തോട്ടിങ്ങലും ചേർന്ന് തിരക്കഥ എഴുതി, മുജീബ് മജീബ് സംഗീതം നൽകി, ഭാവന സ്റ്റുഡിയോസ് നമ്മളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന സിനിമയിലെ ചേരൊഴിഞ്ഞ എന്ന പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത്

0: അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ട്രാക്കുകളൊക്കെയാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് എൽ ആൻഡ് ഒ, ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് കേട്ടോ.
1: മ്യൂസിക് മപ്പാസ്.

നീല കണ്ണുകൾ എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ടൈറ്റിലാണ് ഈ ഒരു സോങ്ങിന് നൽകിയിരിക്കുന്നത്. ഷിബു ചക്രവർത്തിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെണ്ണെയ്തിട്ടുള്ളത്. ജോ ഡാനിയൽ ആണ് മ്യൂസിക് ഡയറക്ടർ. ആൻഡ് നമ്മുടെ മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു പ്രിയപ്പെട്ട സിംഗർ ആയിരിക്കുന്ന കപിൽ കപിലനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. രഞ്ജിത് സാറ് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ലോ ആൻഡ് ഓർഡർ എന്നുള്ളത്. പ്രകാശ് വർമ്മയും അഭിരാമിയുമാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിരാമി നടത്തുന്ന ഒരു കം ബാക്ക് കൂടിയാണ് മലയാളം സിനിമയിലേക്ക് ലോ ആൻഡ് ഓർഡർ എന്ന ഈ ഒരു ചിത്രത്തിലൂടെ. സോ നമുക്ക് രഞ്ജിത് സാറിന്റെ സംവിധാനത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന മൂവിയിലെ നീലക്കണ്ണുകൾ എന്ന പാട്ടാവട്ടെ ഇന്ന് നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ ഇനിയും ഇനിയും നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
6: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
5: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.

അങ്ങനെ കുറച്ച് മലയാളം പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ട സ്ഥിതിക്ക് ഇനി ഒരു തമിഴ് സോങ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി അൻപിൽ അവൻ. ദിസ് ഇസ് മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

നിക്കറി എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കാർത്തിക് നേത്യാണ് കേട്ടോ ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ സ്വന്തം സിത് ശ്രീരാമാണ് ഈ ഒരു പാട്ടിന്റെ വോക്കൽസിന് പിന്നിലുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 96 പാട്ടുകളൊക്കെ ആയിരിക്കും അല്ലെ. പിന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മളുടെ അഹാന കൃഷ്ണയുടെ കല്യാണം ഒക്കെ പ്രമാണിച്ച് അവരുടെ തോന്നൽ എന്നുള്ള പാട്ട് വീണ്ടും അതിന്റെ ഒരു കല്യാണ വേർഷൻ ഒക്കെ ഇറക്കി ഗോവിന്ദ് വസന്ത ഇങ്ങനെ വൈറലായി മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. സോ ഗോവിന്ദ് വസന്തയുടെ പാട്ടുകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടാവും. സോ അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള അൻബിലവൻ എന്ന മൂവിയിലെ കല്ലാനിക്കിരി എന്ന പാട്ടാണ് ഇനി നമ്മളുടെ മ്യൂസിക് മൊപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇതിൽ ഫീമെയിൽ ആൻഡ് മെയിൽ കോറസ് പോർഷൻ ഉണ്ട്. ഫീമെയിൽ കോറസ് പോർഷനിൽ പാടിയിരിക്കുന്നത് ഇന്ദു സനത്, പത്മജ ശ്രീനിവാസൻ, ഐശ്വര്യ, സുഷ്മിത എന്നിവരൊക്കെ ചേർന്നോട്ടിട്ടാണ്. ഗിറ്റാർസ്, നാദസ്വരം, ബേസ് അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ ഒരു പാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അശോക് സെൽവൻ, പ്രീതി മുകുന്ദൻ, സാബുമോൻ, മഹാദല്ലി ഗണേഷ് എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. ആർ കാർത്തികേയൻ ആണ് ഡയറക്ടർ. കെ കരുണമൂർത്തി, അശോക് സെൽവൻ, അഭിനയ സെൽവം എന്നിവരാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അൻപിലവൻ എന്ന മൂവിയിലെ കല്ലാനിക്കിരി എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോൺടാക്ട് 9447171 71.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Ladies and gentlemen, listen up to the loser song.

എന്തോ ഈ ഒരു പാട്ട് നിങ്ങളെ കേൾപ്പിച്ചു തരണമെന്ന് എനിക്ക് വല്ലാണ്ടൊരു ആശയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മ്യൂസിക് മപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത് ആശ മൂവിയിലെ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ.

തന്നെ താനെ എന്നാണ് ഈ ഒരു മൂവി ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാട്ട് പോർട്രേസ് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആശ. അപ്പോ ആശ എന്ന് പറയുന്ന സിനിമ തായി ഇപ്പൊ തിയേറ്ററുകളിൽ ഇങ്ങനെ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഗോവിന്ദ് വസന്തൻ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. പാർവതിയുടെ ലിറിക്സ് ആണ് ആൻഡ് അനില രാജീവാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. സഫർ സനലിന്റെ ഡിറക്ഷനില് വിനായക അജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ജോജു ജോർജ്, രമേശ് ഗിരിജ, സഫർ സനൽ എന്നിവർ ചേർന്ന് കഥ എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ് ആശ എന്നുള്ളത്. നമ്മുടെ ഉർവശി ചേച്ചിയാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ എത്തിയിട്ടുള്ളത്. ജോജു ജോർജ്, ഐശ്വര്യ ലക്ഷ്മി, വിജയരാഘവൻ, രമേശ് ഗിരിജ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഡി ഒ പി ഇസ് ഡൺ ബൈ മധു നീലകണ്ഠൻ. അപ്പൊ നമുക്ക് ആശ സിനിമയിലെ തന്നെ താനെ എന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. മ്യൂസിക് മൊബൈൽ ആശ്രയം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Yes, we are back on Music Mappas with me, RJ Elikutti. ഒരു അടിപൊളി സൂപ്പർ എനർജറ്റിക് പവർഫുൾ പാട്ടാണ് ഇന്ന് നമ്മൾ മ്യൂസിക് മപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ടു ഫ്രം ദ മൂവി എൽ ആൻഡ് ഒ, ലവ് ആൻഡ് ഓർഡറിലെ മാരി മാരി എന്നുള്ള പാട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.
2: മ്യൂസിക് മപ്പാസ്.

പ്രകാശ് വർമ്മയും അഭിരാമിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള സിനിമയാണ് ലോ ആൻഡ് ഓർഡർ. രഞ്ജിത് സാറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിലെ മാരി മാരി എന്ന പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ജോ ഡാനിയൽ, ഷിബു ചക്രവർത്തിയുടെ വരികളാണ്. ആൻഡ് അനില രാജീവിന്റെ പവർഫുൾ വോയിസ് ആണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പവർ പാക്ഡ് പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യൂട്യൂബ് ട്രെൻഡിംഗ് ചാർട്ടിൽ ഫസ്റ്റ് പൊസിഷൻ കീഴടക്കിയിരിക്കുന്ന ഒരു പാട്ട്. വളരെ വ്യത്യസ്തമായ ലുക്കില് നമുക്ക് സായി പല്ലവിയെ കാണാൻ പറ്റുന്ന ഒരു പാട്ട്. സായി പല്ലവി മാത്രമല്ല, രൺബീറിനെയും യഷിനെയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു പാട്ട്. ആ ഒരു പാട്ടാണ് ഇനി നമ്മൾ മ്യൂസിക് മപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി രാമായണ.

ജയ് ജയ് റാം എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിതേഷ് തിവാരി ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ദീപാവലി റിലീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ. രാമനായിട്ട് രൺബീർ കപൂറും രാവണനായിട്ട് യശും സീതയായിട്ട് സായി പല്ലവിയും ലക്ഷ്മണനായിട്ട് രവി ദുബെയും ഹനുമാനായിട്ട് സണ്ണി ഡിയോളുമാണ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. എ ആർ റഹ്മാനാണ് ഇവരായിട്ട് രവി ദുബെയും ഹനുമാനായിട്ട് സണ്ണി ഡിയോളുമാണ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. എ ആർ റഹ്മാനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് ശ്രേയാ ഘോഷാലും അർജിത് സിംഗും കൂടിയിട്ട് അതിമനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ഡോക്ടർ കുമാർ വിശ്വാസ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെണ്ണെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് രാമായണയിലെ ജയ് ജയ് റാം എന്ന ഈ ഒരു പാട്ട്. സോ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ പുതുപുത്തൻ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ചിൽഡ്രൻ ഇറ്റ്സ് മീ ആർജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ചില പാട്ടുകൾ അങ്ങനെയാണ്, എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല, എത്ര കാലം കഴിഞ്ഞാലും അവയുടെ പുതുമ ഒട്ടും നഷ്ടപ്പെടില്ല. എന്തിനേറെ പറയുന്നു, വെറുതെ കണ്ണടച്ച് കിടക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലേക്ക് ഒരു കുളിർ കാറ്റ് പോലെ കടന്നു വരുന്ന ചില ഈണങ്ങളില്ലേ, അങ്ങനെ ഒരുപിടി നല്ല പാട്ടുകളുമായി ഇന്ന് ഈ എവർഗ്രീൻ ഹിറ്റ്സിൽ കൂടിയുള്ളത് ഞാനാണ്, ആഴ്ചി സുൽത്താനയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം മലയാളികളുടെ മനസ്സിൽ ഒരു കുളിർ കാറ്റുപോലെ വീശിയടിക്കുന്ന, ഓർമ്മകളുടെ താളവട്ടങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നാണ്. 1986 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ താളവട്ടം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു ഗാനം. പൂവച്ചൽ ഖാദർ സാറിന്റെ ഹൃദയസ്പർശിയായ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രതിഭാധനനായ രഘുകുമാർ സാറാണ്. MG ശ്രീകുമാർ സാറും ചിത്രാമയുമാണ് ഈ ഗാനം തങ്ങളുടെ ശബ്ദത്തിലൂടെ അനശ്വരമാക്കിയിരിക്കുന്നത്. പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും അതിമനോഹരമായ ഒരു സമ്മിശ്ര വികാരമാണ് ഈ ഗാനം പങ്കുവെക്കുന്നത്. ഉള്ളിലെ മൗനത്തെ ഇല്ലാതാക്കി ജീവിതത്തിലേക്ക് പുതിയൊരു നാദവും വസന്തവും കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവളോട് ആവശ്യപ്പെടുന്ന ഒരു കാമുകന്റെ ഹൃദയമാണ് ഇതിലെ പ്രധാന പ്രമേയം. കേൾക്കാം ഈ മനോഹരമായ ഗാനം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: കേൾക്കാൻ കൊതിക്കുന്ന മധുര ഗീതങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സിൽ കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. 1988 പത്മരാജൻ എന്ന ഗന്ധർവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ പാട്ടുകൾ അങ്ങനെയാണ്. കടൽ തീരത്തെ ആ പഴയ തറവാടും അവിടുത്തെ സ്നേഹവുമൊക്കെ നമ്മുടെ കൺമുന്നിൽ ഒരു തിരമാല പോലെ വന്നുപോകും. ചിത്രത്തിലെ ഓരോ ഗാനവും നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിങ്ങൽ അവശേഷിപ്പിക്കാറുണ്ടെങ്കിലും അതിൽ തന്നെ വളരെ പ്രസന്നമായി കേൾക്കുമ്പോൾ മനസ്സിലൊരു കുളിർമ തോന്നുന്ന ഒരു പാട്ടുണ്ട്.
1: താമരക്കിളി പാടുന്ന
0: തിലകൻ എന്ന അതുല്യ നടന്റെയും ജയറാമിന്റെയും മുത്തശ്ശൻ കൊച്ചുമകൻ സ്നേഹബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രത്തിന് സംഗീതം നൽകിയത് സാക്ഷാൽ ഇളയരാജ സാറാണ്. അദ്ദേഹത്തിന്റെ മാസ്മരികമായ സംഗീതവും ശ്രീകുമാരൻ തമ്പിസാറിന്റെ വരികളും ചേർന്നപ്പോൾ അതൊരു ദൈവിക സ്പർശമായി മാറി. എൻ ജി ശ്രീകുമാർ സാറിന്റെയും കെ എസ് ചിത്രാമ്മയുടെയും ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു ബാല്യം തിരികെ വരുന്നത് പോലെ തോന്നും. കേൾക്കാം മൂന്നാം പക്കത്തിലെ താമരക്കിളി പാടുന്നു എന്ന പാട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
8: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
7: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
8: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
7: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
8: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
7: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
8: അയ്യോ, അത് ശരിയാ.
7: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. സാധാരണക്കാരുടെ ജീവിതം അതിന്റെ തനിമ ചോരാതെ വെള്ളിത്തിരയിൽ എത്തിച്ച സംവിധായകൻ. കഥകളിലെ വ്യത്യസ്തത കൊണ്ടും അവതരണത്തിലെ സ്വാഭാവികത കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച കലാകാരൻ. ക്യാമറയ്ക്ക് പിന്നിൽ എഴുത്തുകാരനായും മുന്നിൽ മികച്ച അഭിനേതാവായും സംവിധായകനായും മലയാള സിനിമയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ വിപിൻ അഡ്ലി എത്തുന്നു ആശ്രയ FM 90.

ഒരു പകലിന്റെ മുഴുവൻ തിരക്കുകളും ബഹളങ്ങളും കഴിഞ്ഞ് നമ്മൾ ശാന്തമായൊരു സന്ധ്യയിലേക്ക് അലിയുന്ന ചില നിമിഷങ്ങളില്ലേ? ആ സമയത്ത് നമ്മെ തലോടി കടന്നു പോകുന്ന ഇളം കാറ്റിന് പോലും വല്ലാത്തൊരു കുളിർമയാണ്. അങ്ങനെ ഒരു സന്ധ്യയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ഗാനങ്ങളുണ്ട്. അങ്ങനെ ഒരു പിടി ഗാനങ്ങളുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ഗാനങ്ങളില്ലേ? കാലം എത്ര കഴിഞ്ഞാലും എത്ര പുതിയ പാട്ടുകൾ വന്നാലും ആ പഴയ ഗാനങ്ങൾ നൽകുന്ന ആ ഒരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നതും അത്തരത്തിൽ ഒരിക്കലും കൊഴിഞ്ഞു പോകാത്ത ഒരു വസന്തത്തെ കുറിച്ചാണ്. യൂസഫ് അലി കേച്ചേരിയുടെ കാവ്യാത്മകമായ വരികളിൽ സംഗീത സംവിധായകൻ ശ്യാം ഈണം പകർന്നു നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടന്റെ അവിസ്മരണീയമായ ശബ്ദത്തിൽ ഒഴുകിയെത്തിയ ഒരു അതുല്യ ഗാനം. അതെ, 1987 പുറത്തിറങ്ങിയ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ, ദാസേട്ടന്റെ ശബ്ദത്തിലെ ആ ആർദ്രത ഒരു മാന്ത്രിക സ്പർശം പോലെയാണ് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ തൊടുന്നത്. പ്രണയവും ചെറിയൊരു നൊമ്പരവും ഒരുപാട് ഓർമ്മകളും ഒക്കെ കോർത്തിണക്കിയ ഈ ഗാനം കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

കഥകളിലെ ഒരുപിടി നല്ല ഓർമ്മകൾ നിറഞ്ഞ് മനോഹരമായ പാട്ടുകളുമായി എവർഗ്രീൻ ഹിറ്റ്സിൽ കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. ചില പാട്ടുകൾ നമ്മിലേക്ക് എത്തുമ്പോൾ അതൊരു പാട്ടാണെന്നതിലുപരി ഒരു തണുത്ത കാറ്റായി അല്ലെങ്കിൽ ഒരു മഴത്തുള്ളിയായി നമ്മുടെ ഹൃദയത്തിൽ തൊടാറില്ലേ? അത്തരത്തിൽ മലയാളി മനസ്സുകളിൽ പെയ്തിറങ്ങിയ ഒരു മഴയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാത്തിരിപ്പിന്റെയും പ്രണയത്തിന്റെയും നേരിയൊരു വിരഹത്തിന്റെയും ഒക്കെ വല്ലാത്തൊരു ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനം. 1988 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം എന്ന എക്കാലത്തെയും വലിയ ഹിറ്റ് സിനിമയിലെ ഈറൻ മേഘം പൂവും കൊണ്ട് എന്ന പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് നമ്മുടെ സ്വന്തം NG ശ്രീകുമാർ സർ ശബ്ദം നൽകിയപ്പോൾ അത് മലയാളികൾക്ക് ലഭിച്ച എക്കാലത്തെയും വലിയൊരു സംഗീത വിരുന്നായി മാറി. മോഹൻലാലും ലിസിയും അഭിനയിച്ച് ഈ ഗാനരംഗത്തിൽ പ്രണയവും അതിലെ നിഷ്കളങ്കതയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നു. മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിന്റെ മനസ്സുമായി വരികളിൽ നിറയുന്ന പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന ഏതൊരാളിലും ഒരു ചെറു പുഞ്ചിരി വിടരും. ആ ചെറു പുഞ്ചിരിയോടെ കേൾക്കാം ഈ മനോഹരമായിട്ടുള്ള പാട്ട് എവർഗ്രീൻ ഹിറ്റ്സിലും.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മനോഹർലാൽ, സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് BV നാഗരത്ന, NGT ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത എന്നിവർ പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ പരിസ്ഥിതി കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഒരു കുടുംബത്തിന് പോലും പാചകവാതകം നിഷേധിക്കാനല്ല ഈ നീക്കമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
2: സബ്സിഡി നിരക്കിലുള്ള പാചകവാതകം അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിലവിൽ ഒതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതക വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവ് നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പിലാക്കിയത്. GST നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാൻഡിൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ 3 ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ, TC യോഹനാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേണിൽ വാളറിവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേണിൽ വാളറിവന് വെള്ളിമെഡൽ ലഭിച്ചു. ഹോക്കിയിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ 19-0 എന്ന കൂറ്റൻ സ്കോറിന് പരാജയപ്പെടുത്തി. 8 ഗോളുകൾ നേടിയ ദീപിക സെഹ്റാവത്താണ് ഇന്ത്യയുടെ വിജയശില്പി. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തിലെ വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. ഡൽഹിയിലായിരുന്നു പരിശീലനം. 8 വർഷത്തെ കഠിനാധ്വാനവും സ്വപ്നവുമാണ് മെഡൽ നേട്ടത്തിലൂടെ സഫലമായതെന്ന് വിദർശ പ്രതികരിച്ചു.
3: This experience is like I cannot explain in words. This is amazing. So even before coming to Asian Games, everybody was saying this is a luck that you got. As a double starter, you can play as a double starter. And I can't say that's a luck because behind this, I have worked really hard for 8 years. So this is kind of my dream comes true.
1: ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മുഴുവൻ ഇന്ത്യൻ സംഘത്തിന് ഒട്ടേറെ അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ പ്രാദേശിക സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയ്ക്ക് നേരെ യമനിലെ ഹൂതി വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നീക്കം. വിമാന റദ്ദാക്കൽ, വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ, മറ്റ് യാത്രാ തടസ്സങ്ങൾ എന്നിവ ഉണ്ടായേക്കാമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും US നിർദ്ദേശിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. മുൻ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥിയായ അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ഗിജ്വാരയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മി സാന്റോസ് ലെറ്റാസയ്ക്കെതിരായ മത്സരത്തിൽ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. മാധ്യമപ്രവർത്തക പായൽ മെഹ്തയുടെ നിര്യാണത്തിൽ അനുശോചിച്ച പ്രമുഖർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആഴത്തിലുള്ള വാർത്തകളാണ് പായൽ മെഹ്ത റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മാധ്യമപ്രവർത്തന രംഗത്ത് പായൽ മെഹ്ത മികച്ച സംഭാവനകളാണ് നൽകിയിരുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അനുസ്മരിച്ചു. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തെരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു.

ചില ഓർമ്മകൾ അങ്ങനെയാണ്. അടച്ചിട്ട മുറിയിലെ വാതിൽ പഴുതിലൂടെ പതിയെ അരച്ചിറങ്ങുന്ന ഇളം വെയിൽ ചെല്ലുപോലെ അത് നമ്മുടെ മനസ്സിലേക്ക് വരും, യാതൊരു ശബ്ദവുമില്ലാതെ. എന്നാൽ ഹൃദയമാകെ ഒരു കുങ്കുമ ശോഭ നിറച്ചുകൊണ്ട് ആ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ കാത്തിരിപ്പിന്റെ ആ ഒരു മനോഹാരിതയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ചില നല്ല ഓർമ്മകളെ ഓർത്തിണക്കാനായി കൂടെയുള്ളത് ഞാനാണ്, ആഴ്ജി സുൽത്താന. 1987 പുറത്തിറങ്ങിയ ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിലെ എക്കാലത്തെയും മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ONV കുറുപ്പ് സർ എന്ന കാവ്യ ഗന്ധർവന്റെ അർത്ഥവത്തായ വരികൾക്ക് ഇതിഹാസ സംഗീതജ്ഞൻ വി ദക്ഷിണാമൂർത്തി സ്വാമി ഈണം നൽകിയപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് ഒരു അനശ്വര ഗാനമാണ്. എത്തുന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ പോലെ മനസ്സിലേക്ക് കുങ്കുമം വാരി വിതർന്ന ഈ ഗാനം കണ്ണുകളടച്ച് ശാന്തമായി നമുക്കൊന്നിച്ച് കേൾക്കാം. എവർഗ്രീൻ ഹിറ്റ്സിലൂടെ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട് കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: സാധാരണക്കാരുടെ ജീവിതം അതിന്റെ തനിമ ചോരാതെ വെള്ളിത്തിരയിൽ എത്തിച്ച സംവിധായകൻ. കഥകളിലെ വ്യത്യസ്തത കൊണ്ടും അവതരണത്തിലെ സ്വാഭാവികത കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച കലാകാരൻ. ക്യാമറയ്ക്ക് പിന്നിൽ എഴുത്തുകാരനായും മുന്നിൽ മികച്ച അഭിനേതാവായും സംവിധായകനായും മലയാള സിനിമയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച് ബഹുമുഖ പ്രതിഭ വിപിൻ അഡ്ലി എത്തുന്നു ആശ്രയ FM 90.

നമുക്കൊരു പ്രത്യേക വികാരമാണല്ലേ. ജനലരികൾ പെയ്യുന്ന മഴ നോക്കി നിൽക്കുമ്പോൾ യാതൊരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില പാട്ടുകളുണ്ട്. ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്ന, ഒരുപാട് ശാന്തത നൽകുന്ന അങ്ങനെയൊരു മാന്ത്രിക ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗന്ധർവൻ പത്മരാജൻ സർ സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിലെ എക്കാലത്തെയും മനോഹരമായ പ്രണയഗാനം, ശ്രീകുമാരൻ തമ്പി സാറിന്റെ അർത്ഥവത്തായ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് മാഷ് ഈണം പകർന്നപ്പോൾ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഗീതമാണ് പിറന്നത്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ, തന്റെ പാതിയെ മാത്രം തേടി ഭൂമിയിലേക്ക് വരുന്ന ഒരു ഗന്ധർവന്റെ പ്രണയമാണ് ഈ പാട്ടിന്റെ ജീവൻ. പ്രിയ ഗായകൻ ജി വേണുഗോപാൽ സാറിന്റെയും കെ എസ് ചിത്രാമയുടെയും ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും ആ പഴയ തൃശൂരും അവിടുത്തെ മഴയുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങും. അത്രയേറെ ഫീൽ ഗുഡായ, ഒരിക്കലും കേട്ടുമർത്തി വരാത്ത ഒരു ഗാനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം, അത് നമ്മുടെ കുട്ടിക്കാലമാണെന്ന്. മഴയത്ത് ഓടിക്കളിച്ചതും കടലാസ് വഞ്ചികൾ ഉണ്ടാക്കിയതും മുറ്റത്ത് വീഴുന്ന ആലിപ്പഴങ്ങൾ പെറുക്കിയെടുക്കാൻ മത്സരിച്ചതുമൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ആ ഒരു കുസൃതി നിറഞ്ഞ ബാല്യത്തിലേക്കും കളങ്കമില്ലാത്ത സൗഹൃദത്തിലേക്കും നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മാന്ത്രിക ഗാനമാണ് നമ്മൾ ഇനി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. 1984 പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാതൻ എന്ന സിനിമയിലെ എക്കാലത്തെയും രസകരമായൊരു പാട്ട് ഒരു അദൃശ്യനായ കൂട്ടുകാരനൊപ്പം പാടി നടക്കുന്ന കുട്ടികളുടെ സന്തോഷവും ആവേശവും സംഗീത മാന്ത്രികൻ ഇളയരാജ സാറിന്റെ ഈണത്തിൽ പിറന്നപ്പോൾ അതൊരു വിസ്മയമായി മാറി. ബിച്ചു തിരുമല സാറിന്റെ വരികൾക്ക് തന്റെ ശബ്ദത്തിലെ അതുല്യമായ കുസൃതിയും നിഷ്കളങ്കതയും നിറച്ച് പ്രിയ ഗായിക എസ് ജാനകിയമ്മ പാടിയപ്പോൾ നമ്മളും ആ കുട്ടികൾക്കൊപ്പം ആലിപ്പഴം പെറുക്കാൻ പോയതുപോലെ തോന്നും. ആലിപ്പഴം പെറുക്കാൻ പീലിക്കുട നിവർത്തി. എസ് ജാനകിയമ്മയുടെ ശബ്ദത്തിലുള്ള ഈ വരികൾ കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയിരുന്നെങ്കിലെന്ന് നമ്മളൊന്ന് ആഗ്രഹിച്ചു പോകും. അത്രയേറെ സന്തോഷവും പോസിറ്റീവ് എനർജിയും നൽകുന്ന ഈ പാട്ട് കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വല്ലാത്തൊരു പ്രണയം നമ്മളിലേക്ക് ഒഴുകിയെത്താറില്ലേ? ഒരു കുഞ്ഞു തുമ്പിയെ പോലെ പാറി നടക്കാൻ കൊതിക്കുന്ന പെണ്ണിന്റെ മനസ്സും അവളോടുള്ള അതിയായ പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ആ പഴയകാല പ്രണയത്തിന്റെ നിഷ്കളങ്കതയും ഭംഗിയും ഓർമ്മിപ്പിക്കുന്ന എക്കാലത്തെയും മനോഹരമായ ഒരു ഗാനം. 1993 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ധ്രുവം എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശബ്ദം നൽകിയത് സാക്ഷാൽ ദാസേട്ടനും നമ്മുടെ പ്രിയ ഗായിക സുജാത മോഹനുമാണ്. തുമ്പിപ്പെണ്ണേ വാവാ, തുമ്പച്ചൂട്ടൽ വാവാ, ജയറാമും ഗൗതമിയും അഭിനയിച്ച ഈ ഗാനരംഗത്തിൽ കനകനിലാവിന്റെ കായൽക്കടവിൽ തന്റെ പ്രിയപ്പെട്ടവൾക്കായി പൊന്നോയൽ തീർത്ത് കാത്തിരിക്കുന്ന ഒരു കാമുകന്റെ ഹൃദയമാണ് നമ്മൾ കേൾക്കുന്നത്. ദാസേട്ടന്റെ ശബ്ദത്തിലെ ആ വശ്യതയും സുജാതയുടെ ശബ്ദത്തിലെ കുറുമ്പും കൂടി ചേരുമ്പോൾ ഈ പാട്ടൊരു വല്ലാത്ത മാന്ത്രികതയായി മാറി. അങ്ങനെ ഇതാ ഈ ഒരു മനോഹരമായ പാട്ടോടുകൂടി ഇന്നത്തെ എവർ ഗ്രീൻ ഹിറ്റ്സ് വൈൻഡിപ്പിലോട്ട് പോവുകയാണ്. അപ്പോ കേൾക്കാം ഈ മനോഹരമായിട്ടുള്ള പാട്ട്. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: Check.
1: It's everything. Cinema.
0: Good afternoon. Welcome to Real Check, the complete movie show with me, RJ Anamika. ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 2 മണി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ ഈ വീക്ക് റിലീസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് സിനിമകളുടെ വിശേഷങ്ങളും ഇപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ സിനിമകളുടെ ട്രെയിലറുകളും ടീസറുകളുടെ വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ റീൽ ചെക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദി ഷോ. നമ്മൾ മലയാളികൾക്ക് തിയേറ്ററിൽ പോയിട്ട് വന്നിട്ടൊരു കിടിലൻ ഫെസ്റ്റിവൽ വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലേ. പ്രത്യേകിച്ച് പഴയ ഐക്കോണിക് ക്യാരക്ടർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിൽ ഒരു സ്റ്റൈലിഷ് ലുക്കിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗൂസ് ബംസ്, അത് വേറെ ലെവല് തന്നെയാണ്. അങ്ങനെ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന പുത്തു പുത്തൻ സിനിമയുടെ വിശേഷമാണ് നമ്മൾ ആദ്യം കേൾക്കാനായി പോകുന്നത് റീൽചെക്കിലൂടെ. രാവണ പ്രഭു, ബ്ലാക്ക്, ലോഹം, പുത്തൻ പണം തുടങ്ങി മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് അവരുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ നൽകിയ ഡയറക്ടർ രഞ്ജിത്ത് ആണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒടുവിൽ ഇറങ്ങിയിട്ടുള്ള മുഴുനീള ചിത്രം മോഹൻലാലിന്റെ ഡ്രാമയായിരുന്നു. അതിനുശേഷം നീണ്ട 8 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് പ്രധാന വേഷത്തിൽ വലിയ സൂപ്പർ താരങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്.
2: അല്ല, ഈ പരിസരത്ത് എവിടെങ്കിലും പോസ്റ്റിംഗ് കിട്ടുവാ?
3: അതിപ്പോ എങ്ങനെ രവിയേട്ടാ, നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ?
4: മോർണിംഗ് സാർ.
5: ഗുഡ് മോർണിംഗ്.
0: അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളുടെ അത്ര വന്നില്ലെങ്കിൽ കൂടിയും ഇതൊരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് എന്ന് തന്നെ പറയാം. സത്യം സിനിമാസ്, മഹാസുബേർ മൂവി ക്ഷേത്ര എന്നീ ബാനറുകളില് പ്രേമചന്ദ്രൻ എജിയും മഹാസുബൈരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിന് സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ഉദയകൃഷ്ണയാണ്. പ്രകാശ് വർമ്മയാണ് ഈ സിനിമയിലെ മെയിൻ ഹീറോ ആയിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. DYSP ബാലഗോപാൽ എന്ന ക്യാരക്ടറിലാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. നായികയായിട്ട് അഡ്വക്കേറ്റ് വേണി എന്ന റോളിലെ അഭിരാമി വളരെ മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് കേട്ടോ. ഇവരെ കൂടാതെ ഋതുദേവ് അയ്യപ്പൻ, ഷനൂത് ഇബ്രാഹിം, ഡോൺ മൈക്കിൾ, സജൽ സുദർശനൻ, നിജാദ് ബാബു തോമസ്, ഷേർഷാ ഷെറീഫ്, ബോബി കുര്യൻ, വി കെ പ്രകാശ്, ദേവൻ, ആനന്ദ് മന്മഥൻ, ഭീമൻ രഘു, സുരേഷ് കൃഷ്ണ, ജോയ് മാത്യു, ജോണി ആന്റണി, ഗായത്രി അശോക്, അജയ് വാസുദേവ്, ശങ്കർ രാമകൃഷ്ണൻ, നന്ദൻ ഉണ്ണി, സാബുമോൻ, നന്ദു തുടങ്ങി ഒട്ടേറെ താരങ്ങൾ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ തന്നെ സൂപ്പർഹിറ്റ് സിനിമയായിട്ടുള്ള ബ്ലാക്കിലെ ഷൺമുഖൻ എന്ന ഐക്കോണിക് കഥാപാത്രമായിട്ട് നമ്മുടെ മമ്മൂക്ക വീണ്ടും എത്തുന്നു എന്നതാണ്. ഷൺമുഖന്റെ വലം കൈയായിട്ടുള്ള മമ്മാലിയായിട്ട് മോഹൻ ജോസും ഈ സിനിമയിലുണ്ട്. അതുപോലെ റൈറ്റർ ഉദയകൃഷ്ണയും ചെറിയൊരു റോളില് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ട്. സിനിമയുടെ പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ, സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ലൈഫില് അയാൾ ഇത്രയും കാലം വിശ്വസിച്ചു പോകുന്ന വാല്യൂസിനെതിരായിട്ടൊരു ഇൻസിഡന്റ് നടക്കുകയാണ്. അങ്ങനെ സ്വന്തം ലൈഫിൽ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിച്ചവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് DYSP ബാലഗോപാൽ തീരുമാനിക്കുന്നുണ്ട്. അവിടെ അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാരുടെയും ഷൺമുഖന്റെയും സപ്പോർട്ടോടെ അയാൾ നടത്തുന്ന പോരാട്ടമാണ് ലോ ആൻഡ് ഓർഡർ എന്ന സിനിമ.
6: Not a dream. It's not just an idea.
7: Appa adana priya.
0: നമ്മുടെ സൊസൈറ്റി ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വലിയ വെല്ലുവിളി ഈ സിനിമ തുറന്നു കാട്ടുന്നുണ്ട്. പോലീസുകാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനായിട്ട് പറ്റുമെന്നും ഈ സിനിമ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയറക്ടറും റൈറ്ററും ചേർന്ന് ഈ റിയാലിറ്റിയിലേക്ക് കുറച്ച് സിനിമാറ്റിക് എലമെന്റ്സ് കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബ്ലാക്കിലെ ആ പഴയ അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം എന്ന പാട്ടിന്റെ അകമ്പടിയോടെ നമ്മുടെ മമ്മൂക്കയുടെ ഷൺമുഖൻ എൻട്രി ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തിയേറ്റർ ഒരു പൂരപ്പറമ്പായിട്ട് മാറുകയാണ് കേട്ടോ. പടത്തിന്റെ സ്റ്റാർട്ടിംഗില് അങ്ങനെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ മൂഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുപോലെ ക്ലൈമാക്സിലെ ആ ഒരു സ്റ്റൈലിഷ് എൻട്രി പ്രേക്ഷകർക്ക് വലിയൊരു ആവേശമാണ് നൽകുന്നത്. ആ ഒരു തിരിച്ചു വരവ് ഫാൻസിന് ആഘോഷിക്കാനായിട്ട് വലിയൊരു വക തന്നെ നൽകുന്നുണ്ട് കേട്ടോ. ആൻഡ് ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റ് പതിവ് ഫോർമുലകളിലുള്ളതും ചില ഡയലോഗുകൾ നമ്മൾ മുൻപ് കേട്ടും മറന്നതുമാണെങ്കിലും ഒരു മാസ് എന്റർടൈനറിന് വേണ്ടതെല്ലാം അതിലുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഡയറക്ടർ രഞ്ജിത് സ്ക്രീനിലേക്ക് പകർത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ബിജുപാലന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ മാസ് ഫീൽ നല്ല പോലെ നിലനിർത്തുന്നുണ്ട്. സ്വയം അപ്ഡേറ്റ് ചെയ്ത ബിജുപാലന്റെ കിടിലൻ മ്യൂസിക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം എന്ന പാട്ട് അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിലൂടെ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ജോ ഡാനിയൽ ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. പാട്ടുകളൊക്കെ സിറ്റുവേഷനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ആൻഡ് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രശാന്ത് രവീന്ദ്രനും എഡിറ്റർ മനോജ് കണ്ണോത്തും അവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രകാശ് വർമ്മയുടെ DYSP വേഷം തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന ക്യാരക്ടറിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുപോലെ പുതിയ SA-മാരായിട്ട് എത്തിയിട്ടുള്ള ഋതുദേവ്, ഷനൂദ്, ഡോൺ, സജൽ എന്നിവരൊക്കെ ആ ഒരു തുടക്കക്കാരുടെ എനർജി നന്നായിട്ട് തന്നെ സ്ക്രീനിൽ കാണിക്കുകയും കഥാപാത്രങ്ങളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. തീമിലോ മേക്കിങ്ങിലോ വലിയൊരു പുതുമയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എല്ലാ എലമെന്റ്സും, അതായത് ഇമോഷൻ, നായകന്റെ തിരിച്ചു വരവ്, റിവഞ്ച്, അതിനിടയിലെ തിരിച്ചടികൾ എല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ മിക്സ് ചെയ്ത ഒരു അടിപൊളി മാസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ലോ ആൻഡ് ഓർഡർ എന്ന സിനിമ.
4: എന്ത് അറാൻ പറഞ്ഞ പണിക്കാടാ ഇറങ്ങാൻ പോണത്.
0: അപ്പോ ഇനി ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയിലെ പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. റിയൽ ചെക്കിലൂടെ സക്കി ഫോൾ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം

0: check.
1: It's everything cinema.
2: നമ്മൾ മലയാളികൾക്ക് സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു ഫാന്റസി ജോണർ സിനിമകൾ കാണുമ്പോൾ എപ്പോഴും ഒരു വിശ്വസനീയമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും വേണമെന്ന് നിർബന്ധമുള്ളവരാണ് അല്ലെ. ആ ഒരു എക്സ്പെക്ടേഷനെ കംപ്ലീറ്റ് ആയിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കിടലൻ സിനിമയുടെ വിശേഷമാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: വ്യാസമഹർഷി പുള്ളിയുടെ ഒരു ശിഷ്യന് രണ്ട് സൂപ്പർ പവർ കൊടുത്തു, ഒന്ന് ദിവ്യ ദൃഷ്ടി, ഒന്ന് ദിവ്യ ശ്രുതി. ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന കണ്ടുകൂടാത്ത ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും യുദ്ധത്തിന്റെ ലൈവ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ ദിവ്യ ശ്രുതിയാണ് നിനക്ക് കിട്ടിയത്.
2: ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഡോക്ടർമാര് പോലും വിധി എഴുതിയ ഒരു യുവാവ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് മരണത്തെ തോൽപ്പിച്ചു മടങ്ങി വരുമ്പോ അവിടെ വലിയൊരു മെഡിക്കൽ മിറക്കൽ കൂടി സംഭവിക്കുകയാണ്. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ടുകൾ പോലും ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സൂപ്പർ പവർ കേൾവി ശക്തി അയാൾക്ക് കിട്ടുകയാണ്. താൻ അബോധാവസ്ഥയിൽ കിടന്നപ്പോ തന്റെ ജീവിതത്തിലേക്ക് തിരികെ വിളിച്ച ഒരു നഴ്സിന്റെ വോയിസ് തേടിയുള്ള നായകന്റെ ജേണി, പിന്നീട് ദുരൂഹതകളും പ്രതികാരവും ഒക്കെ നിറഞ്ഞ ഒരു ഗംഭീര സസ്പെൻസ് ത്രില്ലറിലേക്ക് മാറുന്നതാണ് ശ്യാമിൻ ഗിരീഷ് സംവിധാനം ചെയ്തിട്ടുള്ള ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ എന്ന സിനിമയുടെ

സ്റ്റോറി. സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ, അഖില, ഭാർഗവൻ എന്നിവരാണ് ഈ സിനിമയിൽ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. മലയാളത്തിന് മറ്റൊരു സൂപ്പർ ഹീറോയെ കൂടി ഗിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു സിനിമ. ചുറ്റുമുള്ള സൗണ്ടുകളുടെ ആധിക്യത്തില് വീർപ്പുമുട്ടുന്ന റൂബൻ എന്ന ക്യാരക്ടറായിട്ടാണ് സംഗീത് തന്റെ കരിയറിലെ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. നായകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു എൻട്രി കിട്ടില്ലനാണ് എന്ന് തന്നെ പറയാം കേട്ടോ. അതുപോലെ തന്റെ യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് മാറി കഥാഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന പക്വതയാർന്ന റോളിൽ ഷറഫുദ്ദീൻ നമ്മളെ വീണ്ടും ഞെട്ടിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിലെ കെമിസ്ട്രി ഈ ഒരു പടത്തിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് എന്ന് തന്നെ പറയാം കേട്ടോ. ഇവരെ കൂടാതെ സ്ക്രീനിൽ മിന്നിമറിയുന്ന പാർവതി, കൃഷ്ണ, ആനന്ദ്, മന്മഥൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും തന്റെ ക്യാരക്ടേഴ്സ് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.

0: ആക്സിഡന്റ്. അതിനുശേഷം ഞാൻ കുറച്ചാൾ കോമയിലായിരുന്നു. അവിടുന്ന് എണീറ്റപ്പ് തുടങ്ങി. എനിക്ക് ഇങ്ങനെയാണ് മൊത്തം കേൾക്കാം.
1: ഒരു ഫാന്റസി സൂപ്പർ ഹീറോ സബ്ജക്റ്റിനെ ഓവർ ഡ്രാമയിലേക്ക് കൊണ്ടുപോകാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടും വിശ്വസനീയമായിട്ടുള്ള ഒരു ത്രില്ലർ ലെവലിൽ എത്തിക്കാനായിട്ട് ഡയറക്ടർ ശ്യാമൻ ഗിരീഷിനും അതുപോലെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള നിലിൻ സാന്ദ്രയ്ക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കേൾവിശക്തി എന്ന സൂപ്പർ പവറിനെ വെറും ഒരു കോൺസെപ്റ്റ് ആക്കി മാറ്റാതെ നല്ല ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയും സസ്പെൻസ് നിറഞ്ഞ മൊമെന്റ്സിലൂടെയും പ്രേക്ഷകരിൽ എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നായകന്റെ പവർ കേൾവിശക്തി ആയതുകൊണ്ട് തന്നെ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതും ഓഫ് കോഴ്സ് സൗണ്ടിന് തന്നെയാണ്. നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നായകന്റെ അതേ ഹിയറിംഗ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇതിന്റെ സൗണ്ട് ഡിസൈനും മിക്സിങ്ങിനും നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു സൂചി താഴെ വീഴുന്ന വോയിസ് പോലും വലിയ വലിയ സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ വരെ നമ്മളെ സീറ്റിന്റെ എഡ്ജിൽ ഇരുത്തും വിധം ഒരു അൺഫർഗറ്റബിൾ സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തരുന്നത് എന്ന് തന്നെ പറയാട്ടോ. അതുപോലെ അനാവശ്യമായിട്ട് വലിച്ചു നീട്ടലുകൾ ഇല്ലാതെ സീൻസിന് മാച്ച് ആകുന്ന സ്പീഡിലും രഥത്തിലും പടത്തിന്റെ ത്രില്ലർ മൂഡ് ചോർന്നു പോകാതെ കട്ട് ചെയ്തിട്ടുള്ള രാകേഷ് ചെറുമടത്തിന്റെ എഡിറ്റിംഗ് വലിയൊരു കൈയടി അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഫ്രെയിംസുകളിലൂടെയും വെറൈറ്റി ക്യാമറ ആംഗിളുകളിലൂടെയും കഥാപാത്രങ്ങളുടെ ഇന്റേണൽ സ്ട്രഗിൾസിനെ കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടുള്ള അഖിൽ സേവരിന്റെ ക്യാമറ വർക്കും പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു സൂപ്പർ ഹീറോ മാസ് മിസാല മൂവി എന്നതിലുപരി നല്ല കിടിലൻ ടെക്നിക്കൽ സപ്പോർട്ടോടെ എക്സ്പെരിമെന്റൽ രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി ത്രില്ലർ സിനിമ തന്നെയാണ് ഇറ്റ്സ് എ മെഡിക്കൽ മിഴകൾ.
0: അത് പറഞ്ഞാ വിശ്വസിക്കൂല.
2: കേട്ടിട്ട് തന്നെ ചിരി വരുന്നുണ്ടല്ലോ. ഈ ജോക്കറിനെ പിടിക്കാനുള്ള

തിയേറ്ററിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗംഭീര ഓഡിയോ വിഷ്വൽ സെറ്റപ്പിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണ് ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കൾ. ഇനി ഈ സിനിമയിലെ ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. റീൽ ചെക്കിലൂടെ സബ് കീപ് ഓൺ ലിസണിംഗ് ടു ആസ് റിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Budget.
1: It's everything. Cinema.
2: മലയാളികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമുള്ള ജോണറാണ് ഫാമിലി ത്രില്ലറുകൾ അല്ലെ. പല ലാംഗ്വേജിലും ഇത്തരം സിനിമകൾ ഇറങ്ങാറുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു ജോണർ ട്രൈ ചെയ്യാത്ത ഒരു താരം അതിൽ അഭിനയിക്കാനായിട്ട് വന്നാലോ, തീർച്ചയായിട്ടും നമ്മുടെ ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. ആ ഒരു ആകാംക്ഷയോടെ തിയേറ്ററുകളിൽ എത്തിയിട്ടുള്ള ഒരു പുത്തൻ കലക്കൻ സിനിമയുടെ വിശേഷമാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പറഞ്ഞു വരുന്നത് നവാഗതനായിട്ടുള്ള സഫർ സനൽ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ആശ.
3: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പിടിക്കണം.
4: അതെന്തായാലും നടത്തില്ല.
3: എന്റെ അമ്മേ, അമ്മ ജീവിച്ച ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ലോകം മൊത്തം കറങ്ങിയാണ്.
5: അതിനി സന്തോഷം ഓർത്തെടുത്താ മതി. ഞാൻ കുറെ വട്ടം പറഞ്ഞതാ.
2: ഊർവശി, ഐശ്വര്യലക്ഷ്മി, ജോജു ജോർജ് എന്നിവരാണ് ഈ സിനിമയിലെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങള്. ഡയറക്ടർ സഫർ സനലും ജോജു രമേശ് ഗിരിജയും ചേർന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ പറയാം. ശരിക്കും ആശ എന്നൊരു അമ്മയുടെ സ്റ്റോറിയാണ് കേട്ടോ ഈ സിനിമ പറയുന്നത്. നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന ആ ഒരു ടിപ്പിക്കൽ അമ്മമാരിൽ നിന്നും തീർത്തും ഡിഫറെന്റ് ആണ് ഈ സിനിമയിലെ അമ്മ ക്യാരക്ടർ. തന്റെ രണ്ട് പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തിയിട്ടുള്ള അവരോട് വല്ലാത്തൊരു സ്വാർത്ഥത കലർന്ന സ്നേഹം കാണിക്കുന്ന ഒരു അമ്മയാണ് ഇതിലുള്ളത്. പടത്തിന്റെ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടറും ഡെയിലി റൊട്ടീനും ഡയറക്ടർ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. വഴിയേ പോകുന്ന പ്രശ്നങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രകൃതമാണ് ആശ എന്ന ക്യാരക്ടറിനുള്ളത് കേട്ടോ. അങ്ങനെ തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്ക് ചെറിയൊരു ഇൻസിഡന്റ് ഫേസ് ചെയ്യേണ്ടി വരികയും അതിന്റെ റിസൾട്ട് ആയിട്ട് അവർക്കൊരു വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവം അവരുടെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ആശയുടെ ലൈഫിലേക്ക് ജീമോൻ എന്ന ഒരാളെ എൻട്രി ചെയ്യുന്നതോടുകൂടി പടം സഡൻ ആയിട്ട് ഗീറു മാറുകയാണ്. വാശിയിൽ ഒട്ടും പുറകിലല്ലാത്ത ഇവര് രണ്ടുപേരും തമ്മിൽ കൊമ്പ് കോർക്കുന്ന സീനുകളാണ് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കാട്ടോ. ആശ എന്ന ക്യാരക്ടർ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ്സും തനിക്ക് മേൽ വന്ന ഒരു വലിയ പ്രശ്നം അവരെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന ക്യൂരിയോസിറ്റിയുമാണ് ഈ സിനിമയെ കൂടുതൽ എൻഗേജിംഗ് ആക്കുന്നത്.
6: കൺട്രോൾ CRV 20 ആൻസറിംഗ്.
2: ടൈറ്റിൽ റോളിൽ എത്തുന്നത് നമ്മുടെ സ്വന്തം ഊർവശി ചേച്ചിയാണ്. അവരുടെ കരിയറിലെ ഇന്നേ വരെ ചെയ്യാത്തൊരു വെറൈറ്റി റോളാണ് ഇതെന്ന് യാതൊരു സംശയവും ഇല്ലാതെ പറയാനായിട്ട് സാധിക്കും. ലൈഫിലെ വലിയൊരു നിസ്സഹായ അവസ്ഥയിലൂടെയും സർവൈവലിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലൂടെയുമാണ് ആ കഥാപാത്രം കടന്നു പോകുന്നത് കേട്ടോ. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഊർവശി ചേച്ചി ഇങ്ങനെ ഒരു കിടിലൻ പെർഫോമൻസ് സ്ക്രീനിൽ തരുന്നത്. സ്വാർത്ഥതയും സ്നേഹവും കെയറിങ്ങും റിവഞ്ചും എല്ലാം ഒരുപോലെ വരുന്ന ആശ എന്ന ക്യാരക്ടർ ഊർവശി ചേച്ചി ഗംഭീരമായിട്ടല്ല അതിഗംഭീരമായിട്ടാണ് ഈ സിനിമയിലെ ചെയ്തിട്ടുള്ളത് കേട്ടോ. മലയാളത്തിലെ മദർ ക്യാരക്ടർ റോളുകളിൽ ഇങ്ങനൊരു മാറ്റം അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ അമ്മ വേഷങ്ങളിലെ എല്ലാ ക്ലീഷകളെയും ഈ സിനിമ തകർത്തെറിഞ്ഞിട്ടുണ്ട്. ആൻഡ് ജിമോൻ എന്ന റോളിൽ എത്തിയിട്ടുള്ള നമ്മുടെ ജോജു ജോർജും ഒട്ടും മോശമായിട്ടില്ല. അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വെറൈറ്റി ക്യാരക്ടർ ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് ഹാഫിൽ ഫുൾ ആയിട്ട് ആശയും ജിമോനും ചേർന്നിട്ടാണ് പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ, ജോയ് മാത്യു എന്നിവരുടെ ക്യാരക്ടേഴ്സും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇവരെ കൂടാതെ ലക്ഷ്മി മേനോൻ, അജയൻ അഡാട്ട്, കോട്ടയം രമേശ് എന്നിവരും മറ്റു പ്രധാനപ്പെട്ട റോളുകളിൽ എത്തിയിട്ടുണ്ട്. മധു നീലകണ്ഠന്റെ ക്യാമറ വർക്കും ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കും സിനിമയുടെ മൂഡിനോട് പെർഫെക്റ്റ് ആയിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സ്പേസിൽ നടക്കുന്ന ഗംഭീര ത്രില്ലർ എന്ന വിശേഷണമാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. എക്സ്പെരിമെന്റൽ സിനിമകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നമ്മുടെ മലയാള സിനിമയിൽ തീർച്ചയായിട്ടും വലിയൊരു ധീരമായിട്ടുള്ള പരീക്ഷണമാണ് ആശ എന്ന
7: സിനിമ.
8: ഭയങ്കര ദേഷ്യമാണ്, മനസ്സിൽ വാശിയും വൈരാഗ്യവും ഒക്കെ വച്ചിട്ടുള്ള ഒരു പെരുമാറ്റം.
7: ചേച്ചി നല്ല വട്ടാ.
2: അപ്പോ ഫാമിലി ത്രില്ലർ സിനിമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദിസ് മൂവി ഈസ് ഫോർ യു. ഇനി നമുക്ക് ആശ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. റീൽ ചെക്കിൽ കൂടെയുള്ളത് ആർ ജെ അനോമിക.

0: എളുപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: Check.
1: It's everything. Cinema.
2: ഇടക്കാലത്ത് നമ്മുടെ മലയാള സിനിമ അന്യഭാഷകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇവിടുത്തെ കിടലൻ ത്രില്ലർ സിനിമകളുടെ പേരിലായിരുന്നു. ടെക്നിക്കൽ ആയിട്ടുള്ള വില ഗിമിക്സുകളെക്കാൾ കൂടുതൽ പക്കാ സ്ക്രിപ്റ്റിനെ മാത്രം ഡിപെൻഡ് ചെയ്ത് പോകുന്ന ചിത്രങ്ങൾ മലയാളത്തിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. ആ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയുടെ വിശേഷമാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പാർവതി തിരുവോധ്, വിജയരാഘവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നമ്മുടെ ഷഹദ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
3: പിസ്റ്റൾ നമ്പർ 1634727.

0: പ്രകാശൻ, പറക്കട്ടെ, അനുരാഗം എന്നീ സിനിമകൾക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. ഒരു ത്രില്ലർ പ്രൊസീജറൽ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ. 2 മണിക്കൂർ 41 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ എങ്കിലും ഒരു സെക്കൻഡ് പോലും നമ്മുടെ ശ്രദ്ധ സ്ക്രീനിൽ നിന്ന് മാറാനായിട്ട് ഈ സിനിമ സമ്മതിക്കില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിനൊപ്പം അഭിനേതാക്കളുടെ പ്രകടനവും കൂടി ചേരുന്ന സമയത്ത് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നത് കേട്ടോ. കോട്ടയം നാട്ടകം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കസ്റ്റഡി കൊലപാതകമാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത്. കോട്ടയം ഭാഗത്ത് നടക്കുന്ന ഒരു സീരിയൽ കവർച്ചയും അതിന് പിന്നാലെ നടക്കുന്ന കൊലപാതകവും ഒക്കെ അന്വേഷിക്കാനായിട്ട് എത്തുന്ന DYSP ഹാരിസ് മിരാനായിട്ട് നമ്മുടെ സ്വന്തം വിജയരാഘവൻ എത്തുന്ന ഒരു സിനിമയാണ് ഇത്. അതുപോലെ ആശ്രിത നിയമനം വഴി പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ചാർജ് എടുക്കുന്ന അലീന എബ്രാഹിം എന്ന ക്യാരക്ടറായിട്ട് പാർവതിയും ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് പാർവതി ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് കേട്ടോ. ഇവരെ കൂടാതെ മാത്യു തോമസ്, സിദ്ധാർത്ഥ്, ഭരതൻ, ഉണ്ണിമായ പ്രസാദ്, വിനയ് ഫോർട്ട്, അസീസ് നെടുമ്പങ്ങാട് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഇതിലെ പോലീസ് വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ തമിഴ് നടൻ പാർത്ഥിപൻ ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോള് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ പുറമെ മലയാളികൾക്ക് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു സിനിമാ സംവിധായകനും ചെറുതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളില് ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്. വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സിനിമ സ്റ്റോറി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ ഡീറ്റെയിലിംഗും നമുക്ക് റിവീൽ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അടുത്തത് എന്ത് നടക്കും എന്നൊരു ക്യൂരിയോസിറ്റി നിലനിർത്താനായിട്ട് ഇതിലെ ഓരോ ട്വിസ്റ്റുകൾക്കും കഴിയുന്നുണ്ട്.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: കുറ്റം എന്തെങ്കിലും ഒരിക്കൽ മറന്നേക്ക് പുറത്തു വരും.
0: ത്രില്ലർ ട്രാക്കിൽ നിന്ന് ചിലപ്പോഴൊക്കെ പുറത്തു പോകുന്ന സമയത്തും പടത്തിന്റെ ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ എവിടെയും ഡ്രോപ്പ് ആവുന്നില്ല എന്നത് ഡിറക്ടർ നൽകുന്ന ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. സ്റ്റോറി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിലെ ബാക്ക് ടെക്നിക്കൽ സൈഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പുതിയ നിയമം തൊട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെയുള്ള ഒരു പിടി മികച്ച സിനിമകളുടെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കണ്ണൂർ സ്ക്വാഡ് ഡിറക്ട് ചെയ്തിട്ടുള്ള റോബി വർഗീസ് രാജ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള DOP ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള കളർ ടോണും ഷോട്ടുകളും സ്റ്റോറി ടെല്ലിങ്ങിനോട് അത്രയ്ക്കും ഒട്ടി നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഡിറ്റർ ചമൻ ചാക്കോയും സ്പെഷ്യൽ അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരാള് കൂടിയാണ്. അതുപോലെ മ്യൂസിക് കമ്പോസർ മുജീബ് മജീദ് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തിനെ ഒന്നാമതായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു മ്യൂസിക് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ തോറ്റു കൊടുക്കാനായിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വിജയരാഘവൻ തകർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. തകർത്തു എന്ന് മാത്രമല്ല, അതിഗംഭീരമായിട്ട് അസലായിട്ട് അട്ടിപൊളിയായിട്ട് കലക്കനായിട്ട് ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാരിസ് മിരാൻ എന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഒരുപാട് അഡപ്റ്റ് ഉള്ള അലീന എന്ന ക്യാരക്ടർ നമ്മുടെ പാർവതിയും വളരെ മികച്ചതാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു പോലീസ് വേഷം ചെയ്യാനായിട്ട് മാത്രം മാത്യു തോമസ് മെച്ചരായോ എന്നൊക്കെയുള്ള പല സംശയങ്ങൾക്കും ഈ ഒരു സിനിമയിലെ പോലീസ് ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ചിരിപ്പിച്ചുകൊണ്ട് വിനയ് ഫോർട്ടും ഈ ഒരു സിനിമയിൽ തന്റെ ഫ്ലെക്സിബിലിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒപ്പം സിദ്ധാർത്ഥ്, പരതനും അസീസും നല്ല കയ്യടി അർഹിക്കുന്ന പ്രകടനങ്ങളാണ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കസ്റ്റഡി മരണം പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ഇതിനു മുൻപും ഇത്തരം സ്റ്റോറികളെ സിനിമകളിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ കിടിലൻ സ്ക്രിപ്റ്റ് കൊണ്ടും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടും തീർത്തും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഈ സിനിമ തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു അട്ടിപൊളി ത്രില്ലർ സിനിമ തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന ഈ സിനിമ.
2: ഞാൻ കാത്തിരിക്കും.
1: ഇതിനൊരു അന്ത്യം കാണാതെ അയാൾ ഉറങ്ങില്ല.
0: അപ്പോ ഈ സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം. ഇനി റിയൽ ചെക്കിലൂടെ സഖ്യ ലിസണിംഗ് ടു ആ ശ്രീ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: check.
1: It's everything. Cinema.
2: നമ്മുടെ സൊസൈറ്റിയിൽ നീതിക്ക് വേണ്ടിയുള്ള ഫൈറ്റുകൾ എപ്പോഴും വലിയൊരു ഡിബേറ്റ് ഉണ്ടാക്കാറുണ്ട്. ഒരു ക്രൈം നടക്കുമ്പോൾ ഉടനടി കിട്ടുന്ന ഇൻസ്റ്റന്റ് ജസ്റ്റിസ് ആണോ അതോ ഡിലേ ആയാലും ലീഗലായിട്ട് കിട്ടുന്ന ജസ്റ്റിസ് ആണോ ശരിയെന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും പ്രസക്തമാണ്. ഈ ഒരു സബ്ജക്റ്റിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സിനിമയുടെ വിശേഷമാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. രാജ്യത്തെ നടക്കുന്ന ഒരു ഗ്യാങ് റേപ്പ് മർഡറും ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുമ്പോൾ റിവീൽ ആവുന്ന നടക്കുന്ന യാഥാർത്ഥ്യങ്ങളും നീതി നിർവഹണത്തിലെ കാലതാമസവും ഒക്കെയാണ് ഈ സിനിമയുടെ കോർ പ്ലോട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. കൺമുന്നിൽ ഒരു അമ്മയുടെ രോധനം കാണുമ്പോൾ നീതി നിർവഹണത്തിന് സ്വന്തം വഴി സ്വീകരിക്കുന്ന രമൺ കുമാറും എന്നാൽ നിയമ വഴി മാത്രമാണ് യഥാർത്ഥ നീതി എന്ന് അടിവരയിടുന്ന അജോനിയും നേർക്കുനേർ വരുന്ന ചിത്രമാണ് മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്ത ദൈര എന്ന സിനിമ.
3: തീസരി ബാർ ആപ്പ് ഡി സി പി രമൺ കുമാറിനെ Exactly same situation face ki hai.
4: Accused ne mauka dhunda aur escape karne ki koshish ki.
3: Crime scene recreation ke dauran
4: unhone hamare team par attack kiya.
3: Aur police ne self defense mein.
2: Kareena Kapoorum Prithviraj Sukumaranum main role il ettuna ee cinema oru paada questions um prekshakare swayam kandathenda answers um aanu nalgunnathu. 2019 il Hyderabadil nadana yatharta incident aanu ee cinemaku base engilum aa sambhavathe maatram munnirthiyalla ee film kadha parayunnathu ṭo. Rajyathu munpu nadana samana swabhavamulla pala incidents um chithrathil vannu pogunnundu. DCP Raman Kumar ennu police character aayittaanu nammude Prithvi ee oru cinemayil ettiyittullathu. 24 കാരിയുടെ കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികളെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ രമൺ കുമാർ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളുടെ പ്രഷർ കാരണം ഈ സംഭവം അന്വേഷിക്കാനായിട്ട് പോലീസ് നിർബന്ധിതമാവുകയാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടുള്ള DCP അജൂനി ഖോലെ എന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ കരീന കപൂർ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. തുടർന്ന് ആൾക്കൂട്ടത്തിന്റെ നീതിയാണോ അതോ നിയമത്തിന്റെ നീതി നിർവഹണമാണോ കറക്റ്റ് എന്ന ക്വസ്റ്റ്യനിലേക്ക് ഈ സിനിമ നീളുന്നുണ്ട്. ആൻഡ് രണ്ടിടത്തും പക്ഷം പിടിക്കാൻ ാണ് ഡയറക്ടർ ഈ ഒരു സിനിമ എയിം ചെയ്യുന്നത്. നിലനിൽക്കുന്ന സിസ്റ്റത്തിനെയും ആൾക്കൂട്ടത്തിന്റെ ആറ്റിറ്റ്യൂഡിനെയും ചിത്രത്തിൽ നിരന്തരം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. രാത്രി ലേറ്റ് ആയിട്ടും വീട്ടിൽ തിരിച്ചെത്താത്ത പെൺകുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ആ പെൺകുട്ടികളുടേതാണെന്ന് സൊസൈറ്റിയുടെ ജനറൽ ആയിട്ടുള്ള മെന്റാലിറ്റി ചിത്രം കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നുണ്ട്. മിസ്സിംഗ് കേസുകളിൽ FIR അടക്കമുള്ള പോലീസിന്റെ വിമുഖത, നടപടികൾ ഡിലേ ആവും തോറും അതിനുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ, നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമെന്ന് പറയുമ്പോഴും അതിലുണ്ടാവുന്ന വലിയ കാലതാമസം തുടങ്ങിയ ഒട്ടേറെ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഈ ഒരു ഫിലിം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. നീതി നിർവഹണത്തിലെ ഈ കാലതാമസം സ്വന്തം ലൈഫ് എക്സ്പീരിയൻസിൽ ചെയ്ത വ്യക്തി കൂടിയാണ് അജൂനി. കോടതി പരിസരത്ത് വെടിയേറ്റതിനെ തുടർന്ന് ലൈഫ് ദുരിതത്തിലായിട്ടുള്ള ജഡ്ജ് കോഹ്ലിയുടെ മകളാണ് അവര്. നീതിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ആ പെൺകുട്ടി പോരാട്ടത്തിലാണ്. നീതി നിർവഹണത്തിന്റെ പേരിലാണ് പിതാവിനും അതുവഴി അജൂനിക്കും ആ ഒരു ദുരവസ്ഥ ഉണ്ടാവുന്നത് തന്നെ. എന്നിട്ടും ഈ സിസ്റ്റത്തിലോ നിയമപരമായിട്ടുള്ള നീതി നിർവഹണത്തിലോ അജൂനിക്ക് ഒട്ടും വിശ്വാസക്കുറവില്ല എന്ന് മാത്രമല്ല നീതി നിർവഹണം നിയമപരമായിട്ട് മാത്രമേ പാടുള്ളൂവെന്നും അവരെ ശാഠ്യം പിടിക്കുന്നുണ്ട്.
4: ഫിർ സേ ഏക് ഫാമിലി നേ അപ്നി ബേട്ടി ഖോയി ഹൈ. ഫിർ സേ
5: ഹ്യൂമൻ റൈറ്റ്സ് വാലോ കേ PIL പേ SIT സെറ്റപ്പ് ഹുയി.
4: കോയി പ്രോബ്ലം നഹീ സർ, പഹലി ബാർ തോഡി SIT സെറ്റപ്പ് ഹുയി ഹൈ.
6: ക്യാ ഹുവാ ഉസ് റാത് കോ ബതാ സക്തേ ഹൈ?
2: ഇത്തരമൊരു കഥാപാത്രം വ്യാജ ഏറ്റുമുട്ടൽ എന്ന് സംശയിക്കാവുന്ന ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് എത്തുന്നതോടുകൂടിയാണ് ചിത്രം പ്രേക്ഷകരെ ശരിക്കും പറഞ്ഞാൽ പിടിച്ചിരുത്തുന്നത് എന്ന് പറയാം. ത്രില്ലർ പ്രൊസീജറൽ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ ഒരു നോൺ ലീനിയർ രീതിയിലാണ് കഥ പറയുന്നത്. അജൂനിയും രമൺ കുമാറുമാണ് സിനിമയിലെ ലീഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് എങ്കിലും അവരെ ഒരിക്കലും ഹീറോയിക് ആയിട്ട് പ്ലേ ചെയ്യുന്നില്ല. തന്റെ ഡ്യൂട്ടി ചെയ്യുന്ന കേവലം ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് മാത്രമാണ് കരീനയുടെ അജൂനി സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയായിട്ടുള്ള ഡയറക്ടർ പ്രസന്റ് ചെയ്യുന്നത്. കേസ് അന്വേഷിക്കാനായിട്ട് പോകുന്ന ടീമിലുള്ള ബാക്കി എല്ലാവർക്കും അവരുടെ ഹീറോയിസം കാണിക്കാനായിട്ടുള്ള സ്പേസ് നൽകുമ്പോൾ നായകന് പ്രത്യേകിച്ച് ബിൽഡപ്പ് ഒന്നും സിനിമ നൽകുന്നില്ല. മറ്റെല്ലാവർക്കും അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലും രമൺ കുമാറിന് എത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന ക്യാരക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് കൂടിയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ജിതേന്ദ്ര ജോഷി, ബിശ്വപതി സർക്കാർ, കൻവൽജിത് സിംഗ്, ക്ഷിതി ജോബ് എന്നിവർ മികച്ച സപ്പോർട്ടിംഗ് പെർഫോമൻസ് ഈ ഒരു സിനിമയിലെ കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ് ചിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കരീന കപൂറിന്റെയും പൃഥ്വിയുടെയും പെർഫോമൻസ് തന്നെയാണ്. മുൻപൊട്ടേറെ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള പൃഥ്വി വളരെ പെർഫെക്റ്റ് ആയിട്ടും വിശ്വസനീയമായിട്ടും തന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജംഗ്ലി പിക്ചേഴ്സിന്റെയും പെൻ സ്റ്റുഡിയോസിന്റെയും ബാനറിൽ വിനീത് ജെയിനും ധാവൽ ഗഡ്ഡയും ചേർന്നിട്ടാണ് ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ 23 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ. മലയാളത്തിൽ പൃഥ്വിയുടേതായിട്ട് തന്നെ റിലീസായിട്ടുള്ള ജനഗണമന എന്ന ചിത്രവുമായിട്ട് ചിലയിടങ്ങളിൽ ഈ സിനിമയ്ക്ക് ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒട്ടേറെ ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്ന ഈ സിനിമ പക്ഷെ എവിടെയും പക്ഷം പിടിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ധൈര ഒരു തവണ തിയേറ്ററിലെ ഫുൾ സാറ്റിസ്ഫാക്ഷനോടെ കണ്ടിരിക്കാവുന്ന ഒരു മികച്ച ത്രില്ലർ സിനിമയാവുന്നത്.
4: एक जुवेनाइल जो रेप और मर्डर कर सकता है उसकी प्रोटेक्शन

0: लॉ का एक फ्रेमवर्क है डीसीपी कुमार, जिसके दायरे में मैं काम करती हूँ.
1: और मैं नहीं करता.
2: എന്തായാലും ഒരു ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ബോളിവുഡ് മൂവിയാണ് ധൈര. ഈ സിനിമയിലെ പാട്ടാണ് ഇനി റിയൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെയുള്ളത് ആർ ജെ അനോമിക.

0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
0: Real check.
2: It's everything cinema.
1: നമ്മുടെയൊക്കെ ലൈഫിലെ എപ്പോഴെങ്കിലും ഒരു ടൈം മെഷീൻ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ. പാസ്റ്റിനെ മാറ്റാനായിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ അറിയാനായിട്ടോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈം ട്രാവൽ കോൺസെപ്റ്റ് നമ്മുടെ മലയാള സിനിമയിൽ അത്ര കോമൺ അല്ലെങ്കിലും ഇപ്പോ ആ ഒരു തീമിൽ വളരെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു കിടിലൻ ട്രെയിലർ റിലീസായിരിക്കാണ്. പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത നെയ്മർ എന്ന സൂപ്പർഹിറ്റ് സിനിമയ്ക്ക് ശേഷം സുതി മാഡിസൺ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ധൂമകേതു. ഈ സിനിമയുടെ അട്ടിപൊളി തകർപ്പൻ കിടക്കാച്ചി ട്രെയിലർ വിശേഷങ്ങളാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: അപ്പൊ നീ പറയണത് കുറച്ച് നാളായിട്ട് നിനക്ക് ഇതന്നെയാണ് നടന്നുകൊണ്ടിരിക്കണേ, പക്ഷെ നിനക്ക് മാത്രം ഇതെങ്ങനെയാണ്?
4: അതിനെ എനിക്ക് മാത്രം ആർക്കറിയാം.
5: Ladies and gentlemen, let me tell you my story.
1: സൂക്ഷ്മ ദർശനയ്ക്ക് ശേഷം ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ്സും എ ആൻഡ് എച്ച് എസ് പ്രൊഡക്ഷൻ ഹൗസും ഒരുമിച്ച് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റി മൂവിയാണ് കേട്ടോ ഇത്. സജിൻ ഗോപുവും നിഖില വിമലും പ്രധാന വേഷത്തിൽ എത്തുന്ന ഈ സിനിമ സെപ്റ്റംബർ 25 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു ഡിഫറെന്റ് ടൈം ട്രാവൽ മൂവി ആയിരിക്കും ഇതെന്ന സ്ട്രോങ് ഹിന്റ് ആണ് ഈ സിനിമയുടെ ട്രെയിലർ നൽകിയിട്ടുള്ളത്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ട്രെയിലർ കൂടിയാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗും അതിനൊപ്പം തന്നെ ഒരുപാട് സസ്പെൻസും നിറഞ്ഞ ഒട്ടേറെ മൊമെന്റ്സ് ഈ സിനിമയിൽ ഉണ്ടെന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലയാളത്തിൽ വളരെ റെയർ ആയിട്ട് മാത്രം സംഭവിക്കുന്ന അണ്ടർ വാട്ടർ വിഷ്വൽസുമായിട്ട് വന്നിട്ടുള്ള ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രേക്ഷകർ വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു.
4: കുട്ടിക്കാലം തൊട്ട് കല്യാണം നേക്കുമ്പോ ആദ്യം മനസ്സിലാകുന്നത് ഫസ്റ്റ് നൈറ്റ് ആണ്. ഫസ്റ്റ് നൈറ്റ് മാത്രം നടക്കൂല.
3: അത് പറ.

0: എന്താ സംഭവം?
1: ഏതൊരു കാമത്തുണ്ട്.
2: അതുപോലെ തന്നെ സിനിമയുടേതായിട്ട് മുൻപ് റിലീസായിട്ടുള്ള പാട്ടുകൾക്കും വലിയൊരു അക്സെപ്റ്റൻസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ സജിൻ ഗോപും നിഖില വിമലിനും പുറമേ നമ്മുടെ ഷൈൻ ടോം ചാക്കോ, ഗണപതി, സിദ്ധാർത്ഥ്, ഭരതൻ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. സമീർ താഹിർ, ഷൈജു ഖാലിദ്, സജിൻ അലി, അബ്ബാസ്, തിരുനാവായ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഇക്കിടിലൻ പ്രൊജക്ട്

സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് സോണിയും മനുവും ചേർന്നിട്ടാണ്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജിൻഡോ ജോർജ് ആണ്. അതുപോലെ എഡിറ്റിംഗ് വർക്കുകൾ വിവേക് ഹർഷനും മ്യൂസിക് അങ്കിത് മേനോനുമാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഭാവന റിലീസ് ആണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും September 25th എല്ലാവരും ഈ റുക്കിഡിൽ ആൻഡ് ടൈം ട്രാവൽ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ.

0: ഫ്രഞ്ച് അടിച്ചാല
1: അങ്ങോട്ട് അടിച്ചു കൊടുക്കുമത്.
2: നമുക്ക് ഈ ഒരു സിനിമയിലെ ഒരു കിടക്കാഴ്ച പാട്ട് കേൾക്കാം ഇനി. റിയൽ ചെക്കിൽ സക്കി പോൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
0: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
0: സാധാരണക്കാരുടെ ജീവിതം അതിന്റെ തനിമ ചോരാതെ വെള്ളിത്തിരയിൽ എത്തിച്ച സംവിധായകൻ. കഥകളിലെ വ്യത്യസ്തത കൊണ്ടും അവതരണത്തിലെ സ്വാഭാവികത കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച കലാകാരൻ. ക്യാമറയ്ക്ക് പിന്നിൽ എഴുത്തുകാരനായും മുന്നിൽ മികച്ച അഭിനേതാവായും സംവിധായകനായും മലയാള സിനിമയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ വിപിൻ അഡ്ലി എത്തുന്നു ആശ്രയ FM 90.

0: check.
1: It's everything. Cinema.
2: മലയാള സിനിമയിലെ ചില കോംബോകൾ വീണ്ടും ഒരുമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണല്ലേ. അങ്ങനെ ഒരു ലെജൻഡറി റിയൂണിയന്റെ കിടിലൻ മൂവി വിശേഷമാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ത്യൻ സിനിമ തന്നെ വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഡയറക്ടർ അടൂർ ഗോപാലകൃഷ്ണനും മെഗാസ്റ്റാർ മമ്മൂക്കി 32 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പദയാത്ര.
3: ഇന്നത്തെ മാറിയ കാലത്ത് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരില്ല ഡോക്ടർ.
4: മാറിയത് കാലമല്ല, നമ്മളാ.
5: ചികിത്സ സൗജന്യം, ഇഷ്ടമുള്ള സംഭാവന ഇതിൽ നിക്ഷേപിക്കാം.
2: മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 8-ാമത്തെ പ്രൊജക്റ്റാണ് ഈ സിനിമ. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഡി ക്യുന്റെ വെഫ്രൽ ഫിലിംസ് ആണ് ഈ ഒരു മാസ്റ്റർ പീസ് സിനിമ കേരളത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതൊരു പീരീഡ് ഡ്രാമയാണെന്ന് വ്യക്തമാണ്. മമ്മൂക്ക ഒരു ഡോക്ടർ ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ചില ആക്ടിംഗ് മൊമെന്റ്സ് കൊണ്ട് ഈ സിനിമ വളരെ റിച്ച് ആയിരിക്കുമെന്നുള്ളൊരു സ്ട്രോങ് ഹിന്റ് ട്രെയിലർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഫിലിം ഡിസ്കസ് ചെയ്യുന്നത് എന്ന സൂചനയും കൂടി ട്രെയിലർ നൽകുന്നുണ്ട്. വലിയ ക്ലാസിക് സിനിമകളായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒട്ടനവധി സിനിമകൾക്ക് ശേഷമാണ് ഈ ഒരു മാസീവ് ടീം വീണ്ടും ഒന്നിക്കുന്നത് കേട്ടോ.
6: രാത്രി മുഴുവൻ പെരുത്ത വെടിവെയ്പായിരുന്നു. മാവോയിസ്റ്റുകൾ രക്ഷപ്പെട്ടോ അതോ ചത്തോ എന്ന്
4: ആർക്കറിയാം.
7: വ്യാജ ഡോക്ടർ, ജാഗ്രത.
8: പരാതി വന്ന അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ.
2: ഇതിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കിയിട്ടുള്ള മതിലുകൾ വിധേയൻ എന്നീ ചിത്രങ്ങളിലൂടെയാണ് മമ്മൂക്കയെ തേടി മികച്ച നടനുള്ള 2 നാഷണൽ അവാർഡുകൾ എത്തിയിട്ടുണ്ടായിരുന്നത്. സംവിധായകനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനും KV മോഹൻകുമാറും ചേർന്നിട്ടാണ് ഈ സിനിമയുടെ സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഡയലോഗ്സ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ദ്രൻസ്, ഗ്രേസ് ആന്റണി എന്നിവരാണ് ഈ സിനിമയിലെ മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ. ഇവർക്ക് പുറമെ അലിയാർ, ശ്രീഷ്മ ചന്ദ്രൻ, അലൻസിയ ലോപ്പസ്, മധുപാൽ, നന്ദു, പി ശ്രീകുമാർ, ജഗദീഷ്, സീനത്ത് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഷഹനാദ് ജലാലാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് DOP ചെയ്തിട്ടുള്ളത് കേട്ടോ. മനോഹരമായിട്ടുള്ള മ്യൂസിക് കോമ്പോസിഷൻ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് ആണ്. എന്തായാലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു മികച്ച ചിത്രം തന്നെയായിരിക്കും പദയാത്ര.
9: മനുഷ്യാവകാശത്തിന്റെ പേരിൽ ബാധിക്കാവുന്ന ഒരു കേസല്ല ഇത്.
10: രാജ്യദ്രോഹം.
2: റിയൽ ചെക്കിൽ സിനിമാ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: check.
1: It's everything cinema.
0: തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം വലിയൊരു കാത്തിരിപ്പിലാണ് ഇപ്പോ. തിയേറ്ററുകൾ അക്ഷരാർത്ഥത്തിൽ തീ പാറിപ്പിച്ച ആ പഴയ മാസ് വാഗും ബീജിയമും ഒക്കെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനുള്ള പ്രേക്ഷകരുടെ എക്സൈറ്റ്മെന്റ് ചെറുതൊന്നുമല്ല. പറഞ്ഞു വരുന്നത് നമ്മൾ മലയാളികൾക്ക് കൂടി ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റിനെ കുറിച്ചാണ്, മൂവി അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമ്മുടെ സ്വന്തം സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ജയിലർ 2. ഈ ഒരു ബ്രഹ്മാണ്ട സിനിമയുടെ ഏറ്റവും പുതിയ ടീസർ വിശേഷങ്ങളാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർജെ അനാമിക.
2: സുമ്മാ ഒരു രണ്ടു മൂന്ന് പേരെ ഉള്ള ഇറക്കിട്ട നീ മൊത്തമാ മുടിച്ചിരുവ. ഇങ്ങ ഇരിക്കുന്നതിലെ എത്ര പേര് എനക്കാക ഉയർ കൊടുപ്പാങ്കെന്ന് തരുമോ ഉനക്ക്?
0: ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന ഐക്കോണിക് ക്യാരക്ടറായിട്ട് നമ്മുടെ സ്റ്റൈൽ മന്നൻ വീണ്ടും മാസ് എൻട്രി നടത്തുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സൺ പിക്ചേഴ്സ് ആണ്. ആൻഡ് ഈ ഒരു സിനിമയിൽ നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് മലയാളത്തിന്റെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂടും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സുരാജിന്റെ ഒരു കിടിലൻ ക്യാരക്ടർ പ്രമോ ആണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദിലീപ് എന്ന ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ സ്ക്രീനിലെത്തിയിട്ടുള്ളത്. കഥാപാത്രത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വെറും 35 സെക്കൻഡ് മാത്രം ഡ്യൂറേഷനുള്ള ഈ പ്രൊമോയിൽ തികച്ചും വേറിട്ടൊരു ലുക്കിലാണ് നമ്മുടെ സുരാജ് പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. അതിനൊപ്പം തന്നെ നമ്മുടെ അനിരുദ്ധിന്റെ ഒരു ഫയർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ചേരുമ്പോൾ ശരിക്കും ആ ഒരു പ്രൊമോ വീഡിയോ വേറെ ലെവൽ ആയിട്ടുണ്ട്. ഒരു പക്ക മാസ് ആക്ഷൻ ഫിലിം ആയിട്ട് ഒരുങ്ങുന്ന ഈ സിനിമയിൽ നമ്മുടെ സ്റ്റൈൽ മന്നനെ കൂടാതെ രമ്യാകൃഷ്ണൻ, യോഗി ബാബു, മിർണ തുടങ്ങിയവരും പ്രധാന റോളുകളിലെത്തുന്നുണ്ട്. വിജയ് കാർത്തിക് കണ്ണനാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ക്യാമറ വർക്കുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്.

അപ്പോ ഒക്ടോബർ 15-നാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. റിലീസാവുന്ന സമയത്ത് അത് വലിയൊരു ആഘോഷം തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും ജയലാൽ 2-ന്റെ കുറച്ച് കലക്കൻ പാട്ടുകൾ കേട്ടുകൊണ്ട് ഇന്നത്തെ റീൽ ചെക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സൂപ്പർ ഡ്യൂപ്പർ കിടിലൻ കിടക്കാച്ചി സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റീൽ ചെക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: टाइगर का हुक्म।
1: आश्रय FM 90
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം।

0: മഞ്ഞു പെയ്തിറങ്ങുന്ന കൊടുമുടികൾ, ദാൽ തടാകത്തിലെ ശാന്തമായ ഓളങ്ങൾ, പൈൻമരങ്ങൾ അതിരിട്ട വനാന്തരങ്ങൾ, ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജമ്മുകാശ്മീരിലേക്കാണ് ഇന്ന് സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സഞ്ചാരി വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: Sanjari, your travel partner.

0: മഞ്ഞുമൂടിയ ഹിമാലയൻ മലനിരകൾ, വർണ്ണപകിട്ടുള്ള പുഷ്പോദ്യാനങ്ങൾ, ശാന്തമായ ദാൽ തടാകം, കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളും പ്രകൃതിയുടെ അത്ഭുതങ്ങളും നിറഞ്ഞ ജമ്മുകാശ്മീർ. പ്രകൃതി അതിന്റെ പൂർണ്ണ സൗന്ദര്യം വാരിവിതറിയ ഈ മണ്ണിലേക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളും സാഹസികതയും ആത്മീയതയും ഒത്തിണങ്ങിയ ആ കാശ്മീരി കാഴ്ചകളിലൂടെ നമുക്കിന്ന് ഒന്ന് സഞ്ചരിക്കാം. ജമ്മു കാശ്മീരിന്റെ മണ്ണ് പ്രകൃതി സൗന്ദര്യത്താൽ മാത്രമല്ല ആത്മീയ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമാണ്. ഭാരതത്തിലെ ഏറ്റവും പവിത്രമായ വൈഷ്ണവോ ദേവി ക്ഷേത്രത്തിലേക്കും അമർനാഥ് തീർത്ഥാടനത്തിലേക്കും ഓരോ വർഷവും പതിനായിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടുത്തെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി കൂടിയാണ്.
1: മേജർ മഹാദേവൻ, ഹവൽദാർ ജയകുമാർ, ഹവൽദാർ ഹരി, നായർ ഗോപൻ, ഹവൽദാർ അരുൺ, നായർ ഏറ്റൻ, അപ്പുകുട്ടൻ, ഇനാരാബെഹൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: എയർ ടിക്കറ്റും വിസയുമിനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. കാശ്മീരിലെ കാഴ്ചകൾ അവിടെയും തീരുന്നില്ല. കൺകുളിർപ്പിക്കുന്ന മുഗൾ ഗാർഡനുകൾ, മനോഹരമായ കാത്ര, പട്നി ടോപ്പ്, ബുദ്ധ അമർനാഥ്, പദാർ, ഭദർവ എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഗ്രീൻ ഗോൾഫ് കോഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഗുൽമാർഗിലാണ്. പൈൻമരങ്ങൾ അതിരിട്ട പഹൽഗാമിലെ താഴ്വരകളും സോനാമാർഗിലെ മഞ്ഞുപാളികളും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മറക്കാനാവാത്ത അനുഭവമാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഹിമാലയൻ മലനിരകൾ. മഞ്ഞുമൂടിയ മലനിരകളിലൂടെ സ്കീയിങ്, കൊടുമുടികൾ കയറുന്ന മൗണ്ടനിയറിംഗ്, താഴ്വരകളിലൂടെയുള്ള ട്രക്കിംഗ്, നക്ഷത്രങ്ങൾക്ക് താഴെയുള്ള ക്യാമ്പിംഗ്, സാഹസിക പ്രേമികൾക്ക് ആവേശത്തിന്റെ കൊടുമുടി തീർക്കാൻ കാശ്മീരിനോളം പോന്ന മറ്റൊരു ഇടമില്ല.

ചുവന്നു തൊടുത്ത ആപ്പിൾ തോട്ടങ്ങളും പൂത്തുളഞ്ഞു നിൽക്കുന്ന പുഷ്പോദ്യാനങ്ങളും കാശ്മീരിന്റെ വസന്തത്തിന് മാറ്റുകൂട്ടുന്നു. ഒപ്പം ലോകപ്രശസ്തമായ പഷ്മിന ബസോലി ഷാളുകളും കാശ്മീരി കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടുത്തെ തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്നു. പ്രകൃതിയുടെ സൗന്ദര്യവും കാശ്മീരി ജനതയുടെ സ്നേഹം നിറഞ്ഞ ആതിഥേയത്വവും നമുക്ക് കൂടുതൽ കേട്ടറിയാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM Architects നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

പ്രകൃതി സൗന്ദര്യം കൊണ്ട് മാത്രമല്ല നൂറ്റാണ്ടുകളുടെ സമ്പന്നമായ ചരിത്രം കൊണ്ടും വിസ്മയിപ്പിക്കുന്ന മണ്ണാണ് ജമ്മുകാശ്മീർ. 7-ാം നൂറ്റാണ്ടിൽ കനിഷ്ക രാജാവിന്റെ കുഷാൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി തുടങ്ങി പ്രതാപികളായ ഉത്പല കാർക്കോട്ട രാജവംശങ്ങളിലൂടെ കാശ്മീരിന്റെ സംസ്കാരം വളർന്ന് വികസിച്ചു. വൈദേശിക ചൂഷണങ്ങൾ നേരിട്ടെങ്കിലും സ്വന്തമായൊരു സ്വത്വം കാത്തുസൂക്ഷിച്ച കാശ്മീരിന്റെ ചരിത്ര വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം.

14-ാം നൂറ്റാണ്ടോടെയാണ് കാശ്മീരിലേക്ക് ഇസ്ലാമിക സംസ്കാരം കടന്നുവരുന്നത്. പേർഷ്യൻ പണ്ഡിതനായ ഷാ ഹമദാനും അനുയായികളും കൊണ്ടുവന്ന ശാന്തമായ ആത്മീയത കാശ്മീരിനെ സ്വാധീനിച്ചു. തുടർന്ന് ഭരണം നടത്തിയ സെയ്ൻ ഉൽ ആബിദിൻ എന്ന ഭരണാധികാരിയാണ് ഇന്ന് നമ്മൾ കാണുന്ന കാശ്മീരി കാർപ്പറ്റ് നെയ്ത്തും പേപ്പർ മാഷെ ഉൽപ്പന്നങ്ങളും കാശ്മീരിന് സമ്മാനിച്ചത്.

1585 അക്ബർ ചക്രവർത്തി കാശ്മീരിനെ മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തു. ഹരിപർബത് കുന്നിനടിവാരത്തിൽ ശ്രീനഗർ എന്ന നഗരത്തിന് തറക്കല്ലിട്ടതും അക്ബറായിരുന്നു. പിന്നീട് വന്ന ജഹാംഗീറും ഷാജഹാനും ചേർന്നാണ് ദാൽ തടാകക്കരയിൽ ലോകപ്രശസ്തമായ നിഷാദ് ഷാലിമാർ മുഗൾ ഗാർഡനുകൾ നിർമ്മിച്ചത്. മുഗൾ ഭരണത്തിന് ശേഷം അഫ്ഗാൻ ഭരണവും തുടർന്ന് സിഖ് ഭരണവും ഈ മണ്ണിൽ നിലവിൽ വന്നു. 1846 അമർത്യസർ ഉടമ്പടിയോടെയാണ് ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിവ ഉൾപ്പെടുന്ന ഡോഗ്രെ രാജവംശം നിലവിൽ വരുന്നത്. ബ്രിട്ടീഷുകാർക്ക് കാശ്മീരിൽ സ്വന്തമായി സ്ഥലം വാങ്ങാൻ അനുവാദമില്ലാതിരുന്നതിനാൽ അവർ ഝലം നദിയിലും ദാൽ തടാകത്തിലും ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ച് താമസമാക്കി. അങ്ങനെയാണ് ഇന്നത്തെ കാശ്മീരിലെ പ്രധാന ആകർഷണമായ ഹൗസ് ബോട്ട് സംസ്കാരം ഉടലെടുക്കുന്നത്. പ്രകൃതി വസന്തമൊരുക്കിയ താഴ്വരകളിൽ ചരിത്രത്തിന്റെ മഹാസാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും വീഴുകയും ചെയ്തു. എങ്കിലും കാശ്മീരിന്റെ ആത്മാവും പാരമ്പര്യവും ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
1: മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
0: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

ചരിത്രപരമായ രാജവാഴ്ചകൾക്കും സംസ്കാരങ്ങൾക്കും ശേഷം ആധുനിക ഭാരതത്തിന്റെ ചരിത്രത്തിൽ കാശ്മീർ നേടിയത് വലിയൊരു വഴിത്തിരിവായിരുന്നു. 1947 സ്വാതന്ത്ര്യവും വിഭജനവും വന്നപ്പോൾ മഹാരാജ ഹരിസിംഗിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന കാശ്മീർ ഒരു നിർണായക തീരുമാനത്തിലേക്ക് കടന്നു. 1947 പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗോത്രവർഗക്കാരുടെ അധിനിവേശത്തെ തുടർന്ന് മഹാരാജ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടുകയും കാശ്മീരിനെ ഔദ്യോഗികമായി ഭാരതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ യുദ്ധങ്ങൾക്കും വെടിനിർത്തലിനും ശേഷമാണ് ഇന്നത്തെ ലൈൻ ഓഫ് കൺട്രോൾ നിലവിൽ വരുന്നത്. തുടർന്ന് 1954 കാശ്മീരിന്റെ ഭാരതവുമായുള്ള ലയനം പൂർണമായി സ്ഥിരീകരിക്കപ്പെട്ടു. തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ 1965 1971 യുദ്ധങ്ങൾക്കും 1962 ലഡാക്കിലെ അക്സായ് ചിൻ മേഖല ചൈന കയ്യേറിയതിനും ഈ മണ്ണ് സാക്ഷിയായി. 1999 കാർഗിലിൽ നടന്ന യുദ്ധത്തിൽ അനേകം ധീരയോദ്ധാക്കളുടെ ജീവൻ പൊലിയുകയും ചെയ്തു. 1975 ഷെയ്ഖ് അബ്ദുള്ളയും പിന്നീട് ഫാറൂഖ് അബ്ദുള്ളയും ഭരണ നേതൃത്വത്തിലെത്തുകയും 90s രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 1966 ജനാധിപത്യ സർക്കാരുകൾ തിരിച്ചെത്തുകയും ചെയ്തു. വർഷങ്ങളോളം നീണ്ട അസ്ഥിരതകൾക്കും വെല്ലുവിളികൾക്കും ശേഷം ഇന്ന് കാശ്മീർ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. പ്രകൃതി ഒരുക്കിയ ഈ സ്വർഗീയ താഴ്വര പഴയ പ്രതാപത്തോടെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ വീണ്ടും സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. പ്രതിസന്ധികളെയും യുദ്ധങ്ങളെയും അതിജീവിച്ചാണ് കാശ്മീർ ഇന്നത്തെ നിലയിലേക്ക് വളർന്നത്. എത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും കാശ്മീരിന്റെ സൗന്ദര്യവും അവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും എന്നും മായാതെ നിൽക്കും.

0: ഡൊമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

ഭാരതത്തിന്റെ ഭൂപടത്തിൽ ഒരു കിരീടം പോലെ തിളങ്ങി നിൽക്കുന്ന നാട്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മുകാശ്മീർ. തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ടും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ടും ലോക ശ്രദ്ധയെ ആകർഷിച്ച ഇടം. വടക്ക് ചൈനയോടും റഷ്യൻ തുർക്കിസ്ഥാനത്തോടും, കിഴക്ക് ചൈനീസ് ടിബറ്റിനോടും, പടിഞ്ഞാറ് പാകിസ്ഥാനോടും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇത്. തെക്കും തെക്കു പടിഞ്ഞാറുമായി നമ്മുടെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നു. തെക്ക് നിന്ന് വടക്കോട്ട് 640 കിലോമീറ്ററും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 480 കിലോമീറ്ററും വിസ്തൃതിയുള്ള ഈ മനോഹര തീരം അക്ഷാംശ രേഖാംശ തലങ്ങളിൽ ഏറെ തന്ത്രപ്രധാനമാണ്. കാശ്മീരിന്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജമ്മു പ്രദേശം ശിവാലിക് കുന്നുകളോടും ഉത്തരേന്ത്യൻ സമതലങ്ങളോടും ചേർന്ന് നിൽക്കുന്നു. ഹിമാലയൻ നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഇവിടുത്തെ ഇടുങ്ങിയ താഴ്വരകളിലൂടെ ഒഴുകുന്ന ചെനാബ് നദി ജമ്മുവിന്റെ ജീവനാഡിയാണ്. വടക്കൻ മേഖലയിലെ കാശ്മീർ താഴ്വരയിൽ മുസ്ലിം സംസ്കാരം പ്രകടമാകുമ്പോൾ, ശിവാലിക് നിരകൾക്ക് താഴെയുള്ള ജമ്മു മേഖലയിൽ ഹിന്ദു സംസ്കാരത്തിന്റെ സ്വാധീനം വ്യക്തമായി കാണാം. ഋതുക്കൾ മാറുന്നതനുസരിച്ച് ഭരണകേന്ദ്രവും മാറുന്ന അപൂർവമായൊരു പാരമ്പര്യവും ഈ മണ്ണിനുണ്ട്. വേനൽക്കാലത്ത് ശ്രീനഗറും ശൈത്യകാലത്ത് ജമ്മുവുമാണ് ഭരണസിരാകേന്ദ്രം. ഇതുകൂടാതെ അനന്ത്നാഗ്, പുൽവാമ, ബഡ്ഗാം, ബാരാമുള്ള, കുപ്വാര, ഉദംപൂർ, കത്വ, രജൌരി, പൂഞ്ച്, ദോഹ, ലേ കാർഗിൽ തുടങ്ങിയ പ്രധാന ജില്ലകളിലും ഇവിടുത്തെ കൃഷിയും ആടുവളർത്തലും അടിസ്ഥാനമാക്കിയുള്ള നാടൻ ഗ്രാമീണ ജീവിതത്തിന് മാറ്റുകൂട്ടുന്നു. പ്രകൃതി വസന്തമൊരുക്കിയ താഴ്വരകളും ആഴമേറിയ നദികളും സമ്പന്നമായ സംസ്കാരവും ഒത്തിണങ്ങിയ ഭാരതത്തിന്റെ ഈ കിരീടം ഓരോ യാത്രികനും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
3: പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളും മഞ്ഞുമൂടിയ പർവ്വതനിരകളും അലതല്ലി ഒഴുകുന്ന നദികളും കാശ്മീരിന്റെ വന്യമായ പ്രകൃതി ഭംഗിക്ക് പിന്നിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ കഥകളുണ്ട്. ഒരു കാലത്ത് ഒരു കൂറ്റൻ തടാകമായിരുന്ന ഈ മണ്ണ് ഇന്നത്തെ ഭാരതത്തിലെ ഏറ്റവും ഫലപുഷ്ടമായ താഴ്വരയായി മാറിയത് എങ്ങനെയെന്ന് അറിയാമോ? ബ്രിട്ടീഷ് ഭൂഗർഭശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കാശ്മീർ താഴ്വര ഒരു വലിയ തടാകമായിരുന്നു. മണ്ണും പാറകളും ഇടിഞ്ഞു വീണ് ഝലം നദിയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടപ്പോഴാണ് ഈ തടാകം രൂപപ്പെട്ടത്. പിന്നീടുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ ആ തടസ്സം മാറുകയും വെള്ളം മുഴുവൻ ഒഴുകി പോവുകയും ചെയ്തു. അങ്ങനെയാണ് നെല്ലും ചോളവും പഴവർഗ്ഗങ്ങളും സമൃദ്ധമായി വിളയുന്ന ഉത്തരേന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ ഈ മണ്ണ് രൂപപ്പെട്ടത്. വെർണാഗിലെ ആഴമേറിയ ഉറവയിൽ നിന്ന് ഉത്ഭവിച്ച് വടക്കു പടിഞ്ഞാറൻ ദിശയിലൂടെ ഒഴുകി വൂളാർ തടാകത്തിൽ ചേരുന്ന ഝലം നദിയാണ് ഇവിടുത്തെ പ്രധാന ജീവനാഡി. ജമ്മു കാശ്മീരിന്റെ ഭൂപ്രകൃതി പ്രധാനമായും നാല് മേഖലകളായി തിരിച്ചിരിക്കുന്നു. കാശ്മീരിനെയും ലഡാക്കിനെയും വേർതിരിക്കുന്നത് സോജീല ചുരത്തിന് സമീപത്തുനിന്നും ആരംഭിച്ച് തെക്ക് കിഴക്കോട്ട് വ്യാപിച്ചു കിടക്കുന്ന മഹത്തായ ഹിമാലയൻ നിരകളാണ്. പശ്ചിമ ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളായ നൂൻ, ഖൂൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തെക്കും പടിഞ്ഞാറും അതിരിടുന്ന പിർ പഞ്ചാൽ നിരകളും വിശുദ്ധമായ ഹരിമുഖ് കൊടുമുടി ഉൾപ്പെടുന്ന നോർത്ത് സോനാമാർഗ് നിരകളും അമർനാഥ് കലോഹി മലനിരകളും കാശ്മീരിന് ഒരു കോട്ട പോലെ സംരക്ഷണം തീർക്കുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: സാധാരണക്കാരുടെ ജീവിതം അതിന്റെ തനിമ ചോരാതെ വെള്ളിത്തിരയിൽ എത്തിച്ച സംവിധായകൻ. കഥകളിലെ വ്യത്യസ്തത കൊണ്ടും അവതരണത്തിലെ സ്വാഭാവികത കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച കലാകാരൻ. ക്യാമറയ്ക്ക് പിന്നിൽ എഴുത്തുകാരനായും മുന്നിൽ മികച്ച അഭിനേതാവായും സംവിധായകനായും മലയാള സിനിമയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച് ബഹുമുഖ പ്രതിഭ വിപിൻ അഡ്ലി എത്തുന്നു ആശ്രയ FM 90.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. ഉയരമുള്ള പർവ്വതനിരകൾ മാത്രമല്ല, തടാകങ്ങളും കണങ്കാലുകളെ തഴുകിയൊഴുകുന്ന അരുവികളും ഹരിതാപ നിറഞ്ഞ താഴ്വരകളും കാശ്മീരിന്റെ വന്യമായ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. തവി, ചെനാബ്, പൂഞ്ച്, സിന്ധ്, ലിഡർ താഴ്വരകൾ തുടങ്ങി പ്രകൃതി വാരിവിതറിയ കാഴ്ചകളുടെ ഒരു മഹാസാമ്രാജ്യം തന്നെയാണ് ഈ മണ്ണ്. നൂറ് കിലോമീറ്റർ വീതിയും 15,000-ൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള കാശ്മീർ താഴ്വരയെ 12,000 മുതൽ 16,000 അടി വരെ ഉയർന്ന പർവ്വതനിരകളാണ് ചുറ്റും സംരക്ഷിക്കുന്നത്. കനത്ത മൺസൂൺ മഴയിൽ നിന്നും ഈ പർവ്വതങ്ങൾ താഴ്വരയെ കാത്തുസൂക്ഷിക്കുന്നു. ഇൻഡസ്, ചെനാബ്, ചലം, രാവി എന്നീ പ്രധാന നദികളും അനേകം കുഞ്ഞരുവികളും ഈ മണ്ണിലൂടെ ഒഴുകുന്നു. വെനർനാഗിലെ ആഴമേറിയ ഉറവയിൽ നിന്ന് ജനിക്കുന്ന ചലം നദി പിർ പഞ്ചാൽ നിരകളിലൂടെ ഒഴുകി മൂളാർ തടാകത്തിലെത്തുന്നു. തടാകത്തിൽ നിന്ന് പുറപ്പെട്ട് 7,000 അടി ആഴമുള്ള ഗർത്തങ്ങളിലൂടെ ഒഴുകുന്ന ചലമിന് 725 കിലോമീറ്ററോളം നീളമുണ്ട്. ജലസേചനത്തിനും വൈദ്യുതോൽപാദനത്തിനുമായി ഉപയോഗിക്കുന്ന മംഗ്ല ഡാമും വിവിധ കനാലുകളും കാശ്മീരിന്റെ കാർഷിക സമൃദ്ധിക്ക് വലിയ പങ്കുവഹിക്കുന്നു. ജമ്മുവിലെ വരണ്ട സമതലങ്ങളിലെ മുള്ളുചെടികളിൽ നിന്ന് ഉയരമുള്ള ആൽപൈൻ നിരകളിലെ സസ്യസമ്പത്തിലേക്കുള്ള മാറ്റം അത്ഭുതപ്പെടുത്തുന്നവയാണ്. എന്നാൽ കാശ്മീരിന്റെ ഏറ്റവും വലിയ വസന്തം ഇവിടുത്തെ ഭീമാകാരമായ ചിനാർ മരങ്ങളാണ്. ഓരോ ഋതുക്കളിലും ഇലകളുടെ നിറം മാറി കാശ്മീരിനെ അലങ്കരിക്കുന്ന ചിനാറുകൾ ഇവിടുത്തെ അപൂർവ കാഴ്ചയാണ്. ഒപ്പം ദേവദാരു, പൈൻ, സിൽവർ ഫിർ കാടുകളും വാൾനട്ട്, ബദാം, ആപ്പിൾ തോട്ടങ്ങളും ഈ മണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. പച്ചപ്പും നദികളും വർണ്ണപകിട്ടുള്ള ചിനാർ മരങ്ങളും ഒത്തിണങ്ങിയ ഈ കാശ്മീരി കാഴ്ചകൾ ഏതൊരു യാത്രികന്റെയും മനസ്സ് നിറയ്ക്കുന്നതാണ്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കെട്ടിടം
1: പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. വ്യത്യസ്തമായ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നു ചേരുന്ന അപൂർവമായൊരു സാംസ്കാരിക സംഗമ ഭൂമിയാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ മറ്റേതൊരു ഭാഗത്തു നിന്നും തികച്ചും വേറിട്ട് നിൽക്കുന്ന മൂന്ന് ഭൂവിഭാഗങ്ങൾ: ജമ്മു, കാശ്മീർ, ലഡാക്ക്. ഈ മൂന്ന് പ്രദേശങ്ങളിലെയും വിഭിന്നമായ ജനജീവിതത്തിലേക്കും സംസ്കാരത്തിലേക്കും നമുക്കൊന്ന് കാതോർക്കാം. മൊത്തം ജനസംഖ്യയുടെ 53% വസിക്കുന്ന കാശ്മീർ താഴ്വരയിൽ മുസ്ലിം സംസ്കാരമാണ് പ്രകടമായി കാണാൻ സാധിക്കുന്നത്. ഉറുദുവും ഇവിടുത്തെ ഫോക്ലോറുകളാൽ സമ്പന്നമായ പരമ്പരാഗത കാശ്മീരി ഭാഷയുമാണ് ഇവിടുത്തുകാർ സംസാരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണഭാഷ ഉറുദുവാണ്. 45% ജനങ്ങൾ വസിക്കുന്ന ജമ്മു പ്രദേശം അയൽ സംസ്ഥാനമായ പഞ്ചാബുമായി സാംസ്കാരികമായി ഏറെ അടുത്തു നിൽക്കുന്നു. രാജാക്കന്മാരുടെ കാലം മുതൽ വിവിധ വംശീയ സ്വാധീനങ്ങളാൽ സമ്പന്നമായ ഈ പ്രദേശത്ത് ഹിന്ദു, സിഖ്, മുസ്ലിം വിഭാഗങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്നു. ഹിന്ദി, ഡോഗ്രി, പഞ്ചാബി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഭാഷകൾ. സംസ്കൃതത്തിന്റെയും പേർഷ്യൻ സംസ്കാരത്തിന്റെയും മഹാസംഗമവേദിയായിരുന്നു കാശ്മീർ താഴ്വര. 14-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിന്റെ വരവോടെ പേർഷ്യൻ കലയും കരകൗശല വിദ്യകളും ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമായി. ഇനി ലഡാക്കിലേക്ക് നോക്കിയാൽ ചന്ദ്രന്റെ ഉപരിതലം പോലെയുള്ള വേറിട്ട ഭൂപ്രകൃതിയും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ സ്വാധീനവുമാണ് അവിടെ കാണാനാവുക. ലഡാക്കി ബാൾട്ടി ഭാഷകൾ സംസാരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ ലളിതമായ ജീവിത രീതിക്കും അപൂർവമായ മഠോത്സവങ്ങൾക്കും ലോക പ്രശസ്തരാണ്. വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും കൈകോർത്തു പിടിച്ച ഈ സാംസ്കാരിക വൈവിധ്യമാണ് കാശ്മീരിനെ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ നാടുകളിലൊന്നാക്കി മാറ്റുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Sanjari, your travel partner.

പ്രകൃതി സൗന്ദര്യത്തിന് പുറമെ പാരമ്പര്യമായി കൈമാറി വന്ന സമ്പന്നമായ സാമ്പത്തിക അടിത്തറയും കാശ്മീരിനുണ്ട്. കൃഷിയും പഷ്മിന ഷാളുകളും ലോകപ്രശസ്തമായ കരകൗശല വസ്തുക്കളും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത മാർഗമാണ്. പ്രതിസന്ധികളെയും ഭീകരവാദത്തെയും മറികടന്ന് വീണ്ടും പച്ചപിടിക്കുന്ന കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയിലൂടെയും വികസനത്തിലൂടെയും നമുക്കൊന്ന് കാതോർക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണാണ് കാശ്മീർ താഴ്വരയിലുള്ളത്. നെല്ല്, ചോളം, ഗോതമ്പ് എന്നിവയ്ക്ക് പുറമെ ആപ്പിൾ, സബർജെല്ലി, ബദാം, വാൾനട്ട് എന്നിവ വിളയുന്ന കൂറ്റൻ തോട്ടങ്ങൾ ഇവിടെ കാണാം. കൂടാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കുങ്കുമപ്പൂവ് ഉത്പാദിപ്പിക്കുന്ന ഏക പ്രദേശവും നമ്മുടെ ഈ കാശ്മീരാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കരകൗശല വ്യവസായമാണ് കാശ്മീരിന്റെ മറ്റൊരു സവിശേഷത. ഉയർന്ന പർവ്വതനിരകളിൽ വളരുന്ന കാശ്മീരി ആടുകളിൽ നിന്ന് ശേഖരിക്കുന്ന രോമം കൊണ്ട് നിർമ്മിക്കുന്ന ലോകപ്രശസ്തമായ പഷ്മിന ഷാളുകൾ, കാശ്മീരി സിൽക്ക്, പരവതാനികൾ, പേപ്പർ മാഷേ ഉൽപ്പന്നങ്ങൾ, തടിയിലെ കൊത്തുപണികൾ എന്നിവ കാശ്മീരിന്റെ തനിമ വിളിച്ചോതുന്നു. ജമ്മു മേഖലയിലെ പ്രകൃതിവാതക നിക്ഷേപവും ഉധംപൂരിലെ ബോക്സൈറ്റ്, ജിപ്സം എന്നിവയും ലഡാക്കിലെ സാഫയർ രക്തങ്ങളും ഇവിടുത്തെ ധാതുസമ്പത്തിന് തെളിവാണ്. ഛലം, ചെനാബ് നദികളിലെ ജലവൈദ്യുത പദ്ധതികൾ ഗ്രാമങ്ങൾക്ക് വെളിച്ചമേകുന്നു. ദുർഘടമായ പർവ്വതനിരകളാണെങ്കിലും ശ്രീനഗർ, ജമ്മു, ലേ എന്നീ നഗരങ്ങൾ വിമാനമാർഗവും ലേ മണാലി, ലേ ശ്രീനഗർ പാതകൾ വഴിയും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഭീകരവാദം കൊണ്ട് സ്തംഭിച്ചു പോയ ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയും ജനജീവിതവും ഇന്ന് പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുകയാണ്. കഠിനാധ്വാനികളായ ഈ മനുഷ്യരുടെയും അവരുടെ കഴിവിന്റെയും കഥയാണ് കാശ്മീരിനെ ഇത്രയും സുന്ദരമാക്കുന്നത്. ഈ സുന്ദരഭൂമിയുടെ കഥകളുമായി ഇനിയും കേൾക്കാം സഞ്ചാരി. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജി എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി നിങ്ങളും നടക്കും തലയുടെ പോടി. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ പ്രാദേശിക ആഗോള തലങ്ങളിൽ മികച്ച സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, എം ഡി വത്സമ, ടി സി യോഹനാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ ഐ ടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാതുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്ത് നൽകി. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്കുൾപ്പെടെ പ്രദർശനാനുമതി ലഭിക്കാത്തത് മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. സംസ്ഥാനത്ത് 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. എല്ലാ മാസവും 21-ന് ഇത്തരം കാർഡുകൾ കണ്ടെത്തി അടുത്ത മാസം 1 മുതൽ റേഷൻ വിഹിതം ലഭിക്കാത്തക്ക വിധം ആയിരിക്കും ഡീആക്ടിവേറ്റ് ചെയ്യുക. സമയപരിധിക്കുള്ളിൽ ഇ KYC പൂർത്തിയാക്കാത്ത കാർഡുകൾ അസാധുവാക്കി ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. കർഷകരുടെ ക്ഷേമത്തിനും സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
1: എന്റെ പേര് സുരേഷ് കുമാർ. കോട്ടയം ജില്ലയിൽ നട്ടശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്. കാരണം
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ഇതിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോൻസ് ജോസഫ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേനിൽ വാളരുമൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേനിൽ വാളരുമന് വെള്ളിമെഡൽ ലഭിച്ചു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. രണ്ടാം സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം അംഗം വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. മകളുടെ മെഡൽ നേട്ടത്തിലെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് വിദർശയുടെ മാതാപിതാക്കൾ.
3: വളരെ സന്തോഷം. എയർ റൈഫിലേക്ക് മോളെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ആദ്യ കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിൽ ഇന്ത്യയിൽ ഇപ്പൊ 4th സ്ഥാനത്തായിരുന്നു. അപ്രതീക്ഷിതമായതാണ് ഇങ്ങനൊരു വലിയ സന്തോഷം പങ്കുവെക്കാൻ. പെട്ടെന്ന് ചോദിക്കും പറയാൻ വാക്കുകൾ.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്ത് കൃഷിസ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയ്ക്കും വാഗമണ്ണിനും ഇടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതേസമയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീഷണിയായ മോഴ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മയക്കുവെടിവെച്ച് പിടികൂടുന്ന മോഴയാനയെ വയനാട്ടിലെ മുത്തങ്ങിയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ നിർമ്മാണമാണ് നടന്നുവരുന്നത്. ഇതിനുള്ള യൂക്കാലി മരങ്ങൾ മുറിച്ച് കൂട് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങി. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ആറളത്തേക്ക് എത്തിക്കും. ആറളത്ത് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മോഴയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 1.5 മാസം മുൻപാണ് ഉത്തരവിട്ടത്.
0: പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. രാത്രി 12:45 വരെ പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് KCB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: are listening to Back to Back Songs on Us Rave 90 Nadinuppam Nattarkoppam.
1: ഞാനത് പല വട്ടം പറഞ്ഞു, നിങ്ങൾ അവന് സെറ്റ് ആവില്ല നമ്മുടെ റേഞ്ച് ആയാലും. പിന്നെ പ്രേമത്തിലെ മലറിനെ പോലുള്ള നിങ്ങൾക്ക് ഓൾറെഡി വേറെ ആളുണ്ടാവും നമുക്കറിയാലോ.
2: അന്നേക്ക് നാഗവല്ലി, ഇന്നേക്ക് മലറ.
1: അന്നേക്ക് പാക്കല, ഇപ്പൊ പാത്തിട്ടേ.
3: അമ്മ

0: Red carpet. Stay tuned for your favorite celebrity.
1: Hey, hello, very good evening and welcome to the brand new episode of Red Carpet with me, RJ Sultana. അങ്ങനെ ഇതാ വീണ്ടും ഒരു റെഡ് കാർപ്പറ്റ് വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഒരു വലിയൊരു സെലിബ്രിറ്റി തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹോംലി മീൽസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന കഥാകൃത്തും നടനും 2021 IFFK മ്യൂസിക്കൽ ചെയർ എന്ന ചിത്രത്തിലൂടെ സിനിമാ പ്രേമികളുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ മികച്ച ഫിലിം മേക്കർ, സംവിധായകൻ, എഴുത്തുകാരൻ, അഭിനേതാവ്, സംഗീത സംവിധായകൻ, അങ്ങനെ സിനിമയുടെ സകല മേഖലകളിലും ഒരുപോലെ കയ്യൊപ്പ് പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ വിപിൻ അഡ്ലി സാർ ആണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സാർ, വെൽക്കം ടു ദി ഷോ. ഹോംലി മീൽസ് മുതൽ ഇങ്ങോട്ട് റൈറ്റർ, ആക്ടർ, ഡയറക്ടർ തുടങ്ങിയ സിനിമയുടെ പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിലയിൽ വിപിൻ അഡ്ലി എന്ന ആർട്ടിസ്റ്റിന് ഇതിൽ ഏത് റോൾ ചെയ്യുമ്പോഴാണ് യെസ് ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഫീൽ ചെയ്യാറുള്ളത്?
2: ബേസിക്കലി ഇത് എല്ലാ സാധനം ആദ്യമൊക്കെ നമുക്ക് എനിക്ക് റൈറ്റർ എന്നുള്ള ഇതായിരുന്നു. പക്ഷെ പിന്നെ അത് കണ്ട് പിന്നെ ഇപ്പൊ എനിക്ക് എല്ലാ റോളും തുടങ്ങും. ബേസിക്കലി അത് നമുക്ക് ആദ്യ ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മറ്റത് നമ്മൾ അതിനു വേണ്ടി തന്നെ ആക്ടേഴ്സ് പറഞ്ഞാൽ നമ്മള് ആക്ടിങ്ങിന് വേണ്ടി തന്നെ ഒരു സമയം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നല്ല, പെട്ടെന്നാണ് ഒന്നിവിടെ അഭിനയിച്ചത്. അപ്പൊ എനിക്ക് പിന്നീട് ആക്ടിങ് ഇപ്പൊ ഇൻട്രസ്റ്റ് ആണ്, ആദ്യം ഇൻട്രസ്റ്റ് ആയിരുന്നില്ല, ഇപ്പൊ അതുകൊണ്ട് എല്ലാ ഏരിയാസും ഇൻട്രസ്റ്റ് ആണെന്നാണ് എനിക്ക് പറയാം.
1: നമുക്ക് തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ സാറിന്റെ കാര്യം എടുക്കാനാണെങ്കിൽ, സാർ ആദ്യമായിട്ട് ആക്ട് ചെയ്തത് ഹോംലി മീൽസിലാണ്. അപ്പോൾ ആ ഒരു ടൈമില് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയായിരുന്നു?
2: ആക്ടിങ്ങിന് ആദ്യം സ്റ്റാർട്ടിംഗ് ടൗണിൽ നമുക്ക് എപ്പോഴും ഈ അഭിനയിക്കുമ്പം എല്ലാ അതായത് ഒരു പേടി ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്.
1: അപ്പൊ
2: അത് ഇത്ര ആൾക്കാരും പിന്നെ നമ്മള് അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമുക്കത് ആദ്യമൊക്കെ ആ സിനിമ അഭിനയിച്ച് ഓബ്ലിയൻസ് അഭിനയിച്ച് കുറെ കഴിയണ വരെ നമുക്ക് ആ ഇതുണ്ടായിരുന്നു.
1: ഈ
2: ഓരോ ദിവസവും അത് പേടി അതുണ്ടായിരുന്നു, ശരിയാവും ഇതെങ്ങനെ വരും അതുണ്ടാവും. അപ്പൊ സ്റ്റാർട്ടിംഗ് ട്രബിളിന്റെ എല്ലാ ദിവസവും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പടം കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ഓക്കെ അത് കുഴപ്പമുണ്ടായില്ല എന്ന് നമുക്ക് തോന്നുന്നത്.
1: അപ്പൊ
2: അത് ഈ നമ്മള് ആദ്യമായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഡെയിലി സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് ആക്ച്വലി.
1: കാരണം
2: അതെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ എടുക്കണ ഓരോ സീൻ അല്ലേ. ഇന്നലെ എടുത്ത സീൻ അല്ലല്ലോ, അപ്പൊ ആ സീനിന്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ വേറെ സീൻ എടുക്കുമ്പോൾ വേറെ സീനിന്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആവും.
1: അപ്പൊ
2: എല്ലാ ദിവസവും ഒരേ സീൻ തന്നെ എടുക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോ നമുക്കത് മാറി, പിന്നെ അത് മാറി.
1: ഓക്കെ, അപ്പോൾ ഇപ്പൊ ഒരു പുതിയ സിനിമ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് സാർ ആക്ട് ചെയ്യാൻ റെഡി ആണെന്ന്?
2: അങ്ങനെയല്ല, നമുക്കിവിടെ കുറച്ചുകൂടെ ഒരു അതായത് നമുക്കൂടെ കുറച്ചുകൂടെ ഒരു നമ്മുടെ കഥകളാണെങ്കിൽ ഓക്കെ, അല്ലാതെ നമുക്ക് കൺവിൻസ് ചെയ്യാണെങ്കിൽ ചെയ്യാം. ഓക്കെ.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana. Anginitha, endopam join cheedirikkunnathu mattarumalla precious director, writer and the actor aayittulla Vipin Adli sir aanu. Sir inde kaaryathilottu varananengil sir television industry il ninnu cinema industry ilottu vanna oralaanu. So aa oru time il vannappol aadi kaalangalil face cheedittulla buddhimuttukal endokkeyayirunnu?
2: Aadi radio il irunnu. Adu kettittana
1: റേഡിയോ ജോക്കി ആയിരുന്നു.
2: റേഡിയോ ജോക്കി ആയിരുന്നു.
1: ഓക്കേ.
2: അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടിവിയിലേക്ക് പോണത്. അപ്പൊ അത് പറഞ്ഞ ചെറുപ്പത്തിലെ റേഡിയോയിലായിരുന്നു. നമ്മൾ എഫ് എം ഞങ്ങളുടെ വീടിനടുത്താണ്
1: ആകാശവാണി.
2: അപ്പൊ ഏറ്റവും ടഫ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിവി റേഡിയോയിലൊക്കെ ടിവിയിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുമ്പം ടിവി എന്ന് പറഞ്ഞാൽ വേറൊരു മീഡിയമാണ്. നമ്മള് പരസ്യം ചെയ്യണ പോലെ അല്ലെങ്കിൽ പരസ്യങ്ങളല്ല, നമ്മള് എപ്പിസോഡ് എപ്പിസോഡായിട്ട് നമ്മൾ ഫൺ പ്രോഗ്രാംസ് ചെയ്യുക, ആങ്കർ ചെയ്യുക, അങ്ങനെയുള്ളു. സിനിമ എന്ന് പറഞ്ഞ നേരം വേറൊരു സംഭവമാണ്. അത് സ്ക്രിപ്റ്റ് എഴുതാൻ പഠിക്കണം, അങ്ങനെയുള്ള കുറെ വലിയ പ്രോസസ് ഉണ്ട്. അപ്പൊ മറ്റേ നമ്മൾ എന്താലോചിച്ചാലും ടി വിക്ക് പറ്റുന്ന പോലെ ആലോചിക്കാൻ പറ്റുള്ളൂ.
1: അപ്പൊ
2: അത് കഴിഞ്ഞിട്ട് കുറെ നാളെടുത്തിരിക്കും സിനിമയുടെ ഫോർമാറ്റിലോട്ട് മാറി സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയായി എടുക്കാനായിട്ട് കുറെ നാളെടുക്കുന്നത്.
1: കുഞ്ഞിലെ മുതൽ ഈ റൈറ്റിംഗ് അതിലൂടെ ഒരു പാഷൻ ഉണ്ടായിരുന്നു?
2: റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തില് ഭയങ്കര ഇഷ്ടമായിരുന്നു റൈറ്റിംഗ്. ഒരു സിനിമ കാണുമ്പോൾ ഏതെങ്കിലും ഒരു അന്ന് തന്നെ ഇപ്പൊ സിനിമ മുടിക്കുക വിചാരിച്ചാൽ ഞാൻ ആറാം ക്ലാസ് വരെ സിനിമകൾ സ്ക്രിപ്റ്റ് എഴുതും. പക്ഷേ എന്റെ കാര്യം ഇപ്പൊ തന്നെ ഇത് എഴുതി കഴിഞ്ഞാൽ സിനിമകൾ പിടിക്കാന്നുള്ള ഒരു വിചാരമായിരുന്നു. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana. എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ്. Yes, the one and only വിപിൻ സാർ. സാർ, നമ്മുടെ സൊസൈറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത് അവർക്കൊന്നും അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സാർ ഒരു റേഡിയോ ജോക്കി ആയിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് മൂവി എന്നൊരു ഓപ്ഷൻ വീട്ടുകാരുടെ ഒക്കെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു അതൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്? അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു?
2: എന്റെ ആദ്യത്തെ സിനിമ മമ്മിയൊക്കെ കഴിയുന്നത് ഉൾപ്പെടെ തല്ലെടുത്തു വരുന്നു. അതുകൊണ്ട് അത് എല്ലായിടത്തും ഇരിക്കണ ഇൻബിൽറ്റ് സാധനം. അതിപ്പോ ഞാൻ എല്ലായിടത്തും, അതായത് എന്തായാലും എല്ലാ സ്ഥലത്തും ഉണ്ട് നമുക്കത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഇതിലൊരു പ്രത്യേക ഇത് എന്താ ഒരു പരിപാടി, ഇവരെന്ത് ഇത് ശരിയാവും, ഇതിന്റെ പുറകെ നടക്കണേ ഉള്ളൂ, അങ്ങനെ ഒരു ഡൗട്ടാണല്ലോ അവർക്ക്
1: എപ്പോഴും.
2: മാനേജ് ഒന്നും ചെയ്തൊന്നുമില്ല, അത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അവര് തന്നെ മടുത്തിട്ട് അതിനിപ്പ് ഇതിന്റെ പുറകെ തന്നെ പോണത് അമ്മ മനസ്സിലായിട്ട് പിന്നാട്ടിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു,
1: പക്ഷെ
2: പിന്നെ കൊറേ കഴിയുമ്പോഴേക്കും അതിനിപ്പ് ഇതിന്റെ പുറകെ. പിന്നെ വെച്ചാൽ എനിക്ക് തോന്നിയത് ഈ ഞാൻ ഹോം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് മമ്മി പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നൊരു പടം ചെയ്തിട്ട് നമ്മുടെ പടത്തിന്റെ നാഷണൽ അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയത്.
1: അല്ലെങ്കിൽ
2: ഇതാണ് ഇതിന്റെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇത് കൊറോണമായല്ലോ ഈ സാധനം ഇത്. അപ്പൊ മമ്മി പുതിയ സിനിമയെന്ന് കാണുന്നല്ല, മമ്മിക്ക് സിനിമ ഓബിയൻസ് മൂവി തിയേറ്ററിൽ കണ്ടു ഒരു ഞാൻ നിർബന്ധിച്ചു പോയിട്ട് കണ്ടു എന്നല്ലാണ്ട് അതിനോടൊന്നും വലിയ ഇതൊന്നുമില്ല. അവിടെ ഞാൻ ഇതൊക്കെ ഒരു ജോലിയാണോ എന്ന രീതിയിലാണ്.
1: അപ്പൊ ഹോംലി മീൽസ് കണ്ടു കഴിഞ്ഞ മമ്മിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു?
2: റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കണ്ട ദിവസം ഗവിയറിന് ആ സമയത്ത് തിയേറ്ററിൽ ആളും ഉണ്ടായിരുന്നില്ല. അസുഖം മമ്മിക്ക് ഒന്നും ആര് കാണാനില്ല. പിന്നെ
1: അങ്ങനെ പറയാം, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണത്.
2: അല്ലല്ല, ഓഫ്കോഴ്സ് അങ്ങനെ ഒരു നമ്മളെ പറ്റി കൺസേണാകുമ്പോ അതൊരു ഇതല്ലല്ലോ.
1: കാരണം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്ന കാര്യം ഞങ്ങൾ ഇവിടെ കൊളീഗ്സിനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇല്ല, ഹോംലി മീൽസ് അല്ലേ അടിപൊളി സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ആർജേസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു.
2: ഞാൻ എല്ലാവർക്കും ആ സിനിമയുടെ ഒരു താരം മാറുന്നതനുസരിച്ചിട്ട് അതിനോടുള്ള ഇൻട്രസ്റ്റ് ആൾക്കാർ കൂടി വരുന്നുണ്ട്
1: തീർച്ചയായിട്ടും.
2: അതൊരു ഭയങ്കര ഒരു ഒരു സാധാരണ നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഇത്രയും റീച്ച് ഉണ്ടായിരുന്നില്ല. അപ്പുറത്തിന് നമ്മൾ ചെയ്ത സമയത്ത് കാരണം അന്ന് ഈ ഇത്ര അധികം ഈ മീഡിയ അത്ര എക്സ്പോസ് അല്ല. വെച്ചാൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ, അല്ലെങ്കിൽ മൊബൈൽ വെച്ചാൽ ഇൻസ്റ്റയില് ഓരോരുത്തരും ഇപ്പം അവര് തന്നെ എഡിറ്റേഴ്സും അവര് തന്നെ ഷോ പറഞ്ഞുള്ള അങ്ങനത്തെ പരിപാടികൾ ഇഷ്ടംപോലെ ഇപ്പൊ ഉണ്ട്. അന്ന് അത്ര ഇല്ലല്ലോ. അപ്പൊ ഈ വിൻഡേസ് മീഡിയ പ്ലെയർ പുറത്തുനിന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് മറ്റേ അങ്ങനത്തെ തമാശകള്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊന്നും ആൾക്കാർക്ക് അത് കത്തില്ല.
1: കാരണം
2: അന്നത്തെ കാലത്ത് അത് മനസ്സിലായിണ്ടല്ല. പക്ഷെ ലേറ്ററാണ് ആ സിനിമക്ക് വീട്ടിൽ വീണ്ടും അതിനൊരു റിപ്പീറ്റ് വാല്യൂ. ചിലർക്ക് അത് സ്ട്രെസ് ടെസ്റ്റർ ആണ്. അപ്പൊ അത് പിന്നീടാണ് ആ സാധനങ്ങള് നമുക്ക് ഓപ്പണായി വന്നു തുടങ്ങിയത്.
1: അതെ അല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് നമുക്ക് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാ.

0: നാട്ടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana. അങ്ങനെ ഇതാ എന്റെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല പ്രശസ്ത ഡയറക്ടർ, റൈറ്റർ ആൻഡ് ആക്ടർ ആയിട്ടുള്ള വിപിൻ അല്ലി സാറാണ്. സാർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഹോംലി മീൽസ് എന്ന സിനിമയെ പറ്റി ഒരുപാട് സംസാരിച്ചല്ലേ. അപ്പോൾ ഈ സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ പോയിരിക്കുന്ന ആ ഒരു വേ പോലും ചതി അങ്ങനെയുള്ള കുറെ ടോപ്പിക്കിലൂടെ പോയിട്ടുണ്ട്. സോ സാറ് ഈ ഒരു റേഡിയോ ജോക്കി എന്നൊരു ഫീൽഡിൽ നിന്നൊക്കെ മാറി ഈ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്ന സമയത്ത് ഇതുപോലെ ചതി, വഞ്ചന അങ്ങനെ എന്തെങ്കിലും റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ?
2: എനിക്ക് ബേസിക്കലി ടിവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ ഉണ്ടാവുന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ടിവി മീഡിയത്തിൽ വർക്ക് ചെയ്തപ്പോഴൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു പരിപാടി. അല്ലാണ്ട് സിനിമക്കായിട്ടാണോ എനിക്ക് അങ്ങനെ ഒരു ചതി വെച്ചിട്ടായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത് സിനിമ അത് കഴിക്കണം ഈ അങ്ങനെയൊക്കെ ഈ ആൾക്കാര് സ്ക്രിപ്റ്റ് എടുക്കുക, അതൊക്കെ കുറച്ച് പണ്ടത്തെ ജനറേഷനാണ്. കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ജനറേഷൻ കാലത്തെ കണ്ടേക്കാണ് നമുക്ക് ഇപ്പൊ ഇരിക്കേണ്ടി എന്തറിവില്ല.
1: ഓക്കെ, അപ്പോൾ ഈ ഹോംലി മീൽസ് എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ചിത്രം ഓൾറെഡി പ്രേക്ഷക ജനപ്രീതി നേടിയ ഒരു ചിത്രമാണ്. സോ ഇതിലെ അലൻ എന്ന ക്യാരക്ടറിന്റെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ലാൽജോ സാറിന്റെ പ്രൊഡക്ഷനിൽ അത് തിയേറ്ററിലെത്തിയ ആ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ഒന്ന് ഷെയർ ചെയ്യാമോ?
2: ബേസിക്കലി ഹോംലി മീൽസ് മറ്റേ എനിക്ക് തോന്നിയെന്ന് നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അതൊരു എന്താ പറയാ നമുക്ക് അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നെങ്കിലും ഇത് ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മെനക്കെട്ട പ്രോസസ്സാണ്. ഞാൻ അന്ന് അത് റെഡി ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത്ര ദിവസം അടുപ്പിച്ച് 72 ദിവസം ഡേ നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യണം. അപ്പൊ 10 ദിവസം ഒന്നും ഉറങ്ങത്തൊന്നുമില്ല, ഫുൾ ഷൂട്ടാണ്. അപ്പൊ ഞാൻ അപ്പോഴറിയണം ഇത് ഇത്രയും ഇടയ്ക്ക് ഇടങ്ങേറുള്ള പണിയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് ഇത്ര ദിവസം ഉറങ്ങുന്നില്ല, ഒന്ന് ഷൂട്ട് ചെയ്യുന്നു, തീരുന്നില്ല ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മള് ഓൾറെഡി ജോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതിന് മുമ്പ് ഈ തമാശന്റെ കൂട്ടുകാരോട് പറയും. അപ്പൊ അവര് ആരെങ്കിലും ചിരിക്കണ്ടാ നോക്കും, എന്നിട്ട് ആ ചിരിക്കണമൊക്കെ എടുത്ത് പറത്തിലിടും. അപ്പൊ ഈ തമാശ എന്റെ ഫ്രണ്ട്സിനെല്ലാരും അറിയാം. അപ്പൊ ഞാനിപ്പൊ ഇതിനകത്ത് ഷക്കിലേറണ മാമിലാണ് മറ്റേ ഇതാണ് അങ്ങനെ ലാലലാല. അപ്പൊ അതിനകത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട തമാശകളല്ല പേരമീർ ഖാൻ മലപ്പുറത്താണ് വേണ്ടി ഇതൊക്കെ ഞാൻ പറഞ്ഞു എല്ലാവരും ചിരിച്ച് ഇതെനിക്ക് പുതിയ കോമഡി അല്ല. അപ്പൊ എനിക്കിത് പുതിയ എക്സ്പീരിയൻസ് അല്ല. കാരണം ഞാൻ എല്ലാവരും പറഞ്ഞു ഇത് ഇപ്പൊ ഇത് തമാശയാണോ എന്നൊരു ഡൗട്ട് ഇട്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒരു എന്താ പറയാ ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരു കഷ്ടപ്പാടായിരുന്നു. നീരജാലും മീസിലാണെങ്കിലും എല്ലാവർക്കും ഒരു കാരണം ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു ആ പടം, ഈസി ആയിരുന്നില്ല ചെയ്തു തീർക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നീട് അതിന്റെ റിസൾട്ട് വന്നപ്പോ നമ്മൾ ഹാപ്പി ആയിരുന്നെങ്കിലും പക്ഷെ അതിന്റെ ഷൂട്ട് അതിന്റെ ഉറക്കമില്ലാത്ത ദിവസങ്ങള് ഉറക്കമേ ഇല്ല, 12 ദിവസം ഒന്നും ഉറക്കേ ഇല്ല. അത് 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങണേ അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് നമുക്കൊരു ഹാപ്പി മൂഡ് ആയിരുന്നില്ല ഷൂട്ട് എന്ന് പറയുന്നത്. ചില സമയത്ത് തമാശകൾ നമ്മളെ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി ആ നമ്മുടെ നമ്മുടെ വീടിന് ചുറ്റുമുട്ടൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് എറണാകുളത്ത്. അപ്പൊ നമ്മുടെ ഏരിയ തന്നെ, അപ്പൊ അതൊക്കെ രസമായിരുന്നു. പക്ഷെ വർക്ക് പ്ലേസ് പക്ഷെ സിനിമ കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോയി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana. എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ്. Yes, the one and only Vipin sir. സാർ, ഈ ഹോംലി മീൽസ് എന്ന സിനിമയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഒരുപാട് ഫണ്ണി എലമെന്റ്സ് ആഡോവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലൊക്കേഷനിലെ ആ ഒരു ഷൂട്ടിന്റെ ടൈമിൽ ഒരുപാട് ഓർത്തിരിക്കാനും മാത്രം സാധിക്കുന്ന മെമ്മറീസ് ഒക്കെ ഉണ്ടായിരിക്കും, ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് ടൈമിൽ സാറിന് ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര മിസ് ചെയ്യുന്ന അങ്ങനത്തെ ഏതെങ്കിലും ഒരു മെമ്മറബിൾ മൊമെന്റ് ഈ ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഒന്ന് ഷെയർ ചെയ്യാമോ?
2: ഷൂട്ടിംഗ് ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു മെമ്മറബിൾ മൊമെന്റ് ഉണ്ടോന്ന് വെച്ചാൽ, അല്ല അതന്നെ എല്ലാ ദിവസവും നമ്മള് അതായത് കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ശർമ്മജി, രാജേഷ് ശർമ്മ എന്നുള്ള ആക്ടർ ഉണ്ട്, അതിനകത്ത് മോസപ്പന്റെ ക്യാരക്ടർ ചെയ്തേക്കണ. അപ്പൊ ശർമ്മജിയൊക്കെ ഭയങ്കര ഡ്രാമയുടെ ഭയങ്കര ടോപ്പായിട്ടുള്ള ആൾക്കാരാണ്. പുള്ളിയൊക്കെ വന്നിട്ട് ഞാനൊക്കെ പേടിച്ചു, പണ്ടത്തെ കുട്ടികളെ അഭിനയിച്ച് തകർത്ത് കളയലാന്ന് കരുതിട്ട് പുള്ളി കണ്ണൊക്കെ അടച്ച് യോഗയൊക്കെ ചെയ്ത് ക്യാരക്ടറൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് പുള്ളി സ്റ്റഡി ചെയ്ത് ആ ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് പുള്ളി ഭയങ്കരമായിട്ട് ക്യാരക്ടറിന്റെ അകത്തോട്ടൊക്കെ പോയിട്ട് സ്ക്രീനിൽ സ്റ്റേ അഭിനയിക്കാൻ വേണ്ടി ഡയലോഗൊക്കെ പഠിച്ച് പുള്ളി മനപ്പാടം പുള്ളി അതിനകത്താ മൂഡിൽ നിന്നിട്ട് സ്ക്രീൻ വന്നിട്ട് 60 തുണയൊക്കെ തെറ്റിക്കും. അപ്പൊ എനിക്ക് തെറിയൊക്കെ കിട്ടും. അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള ഒന്നും കൂടി യോഗ ചെയ്യട്ടെ, കുറഞ്ഞ പുള്ളി വീണ്ടും പോയിട്ട് യോഗയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ വെണ്ടിട്ട് അങ്ങനെ പുള്ളി ഒരു കോമഡി. ശർമ്മജി എല്ലാ ദിവസവും, ശർമ്മജി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. അപ്പൊ എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട് അതിനകത്ത് അഭിനയിച്ചിട്ട് ഒന്നിക്കുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും കൂടെ ആയിരുന്നു ഒരുമിച്ച് താമസിച്ചിരുന്നു. അപ്പൊ ശർമ്മജിയോട്ടുള്ള അമിത ബഹുമാനം കണ്ട് ഡൊമിനിക്ക് പേടിച്ച് ഇങ്ങനെ ഇരിക്കണായിരുന്നു. ഇയാള് ഭയങ്കര വലിയ ആക്ടറാണ്. അപ്പൊ അവരൊരുമിച്ചാണ് അവർക്ക് റൂം കൊടുത്തിരുന്നത്. രാവിലെ ശർമ്മജി യോഗ എല്ലാം ചെയ്ത് ഫുള്ള് അന്ന് ഫസ്റ്റ് ഡേ അഭിനയിക്കാൻ വേണ്ടി എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നേരെ തൊമ്മിയുടെ ബ്രഷ് എടുത്ത് തേച്ച്. അതോടെ മനസ്സിലായി ഇയാള് കാണിക്കണം മുഴുവൻ നേരത്തെ ടെൻഷൻ തൊമ്മിയുടെ എട്ട് ബ്രഷ് എന്താണോ തേക്കണത്. അങ്ങനെ ശർമ്മജി കോമഡി ആയിരുന്നു. പിന്നെ ബാക്കി തീരുമാനിച്ചു തേച്ചിട്ട് എല്ലാരും രസമായിരുന്നു. മറ്റേ അൻവർ, പിന്നെ മനോജേട്ടനായിട്ടുള്ള കമ്പനിയൊക്കെ അടിപൊളിയായിരുന്നു. മനോജ് കേജനായിരുന്നു എല്ലാ ദിവസവും. ഈ ഞങ്ങള് തമ്മില് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തമാശയും പരിപാടിയും. ശരി, അത് ഏറ്റവും രസം വെച്ചാൽ നമ്മൾ ആരെ അറിയത്തില്ലല്ലോ. അപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെല്ലുമ്പോ എല്ലാരും പേരും ഷോർട്ട് ഫിലിം വന്ന. അപ്പൊ ഞങ്ങൾ പറയാം ആരാ നായകൻ, അത് സിനിമയാണ്, സിനിമയും ആരൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ആരും നീരജിനെ കാണിക്കാൻ പറ്റൂല, എല്ലാരും ഒന്നും അറിയാത്ത കുറെ. അപ്പൊ എല്ലാരും ഇവരൊക്കെ ആരേത് ഏതുകൂടെ ഓടിക്കണം. അപ്പൊ ഞങ്ങള് കൈലാഷ് ചേട്ടനാണ് ഞങ്ങളുടെ നായകൻ, അതാണ് പുള്ളിയാണ് നായകൻ. ഞങ്ങളൊക്കെ ഇങ്ങനെ പുള്ളിയാണോ ഓക്കെ. അപ്പൊ കൈലാഷ് ചേട്ടനാന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും ഞങ്ങളുടെ നായക കൈലാഷ് ചേട്ടനായിരുന്നു ആ സിനിമയിൽ ഷൂട്ട് ചെയ്യണവരെ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana. Anginitha, endopam join cheedirikkunnathu mattarumalla precious the director, writer and the actor aayittulla Vibin Ali sir aanu. Sir inde karyathilotte varananengil sir oru writer aanu, director aanu, actor aanu. So oru director enna nilayil edukkananengil edengilum oru pointil cinema enikku pattilla, ente hope mottham completely poi. അങ്ങനെ ആകെ ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ?
2: ചില സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് ന്യൂസ് പാടമൊക്കെ തീരാണ്ടൊക്കെ വരൂലേ, അപ്പൊ നമ്മൾ വിചാരിക്കും എന്തായാലും തീരാണ്ട് നമ്മൾ ഇതിനകത്ത് പെട്ടുപോകും, ജീവിതകാലം മുഴുവൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കേണ്ട ഒരു ദൈവം അങ്ങനെ ആയിപ്പോ ചിലപ്പോ.
1: ഓക്കെ, അപ്പൊ ആ ഒരു ടൈമില് ഇപ്പൊ സാറിനെ സംബന്ധിച്ചാണെങ്കിൽ
2: രണ്ടു ദിവസം
1: ഞാൻ ചോദിക്കാൻ വന്നത് സാറിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു, പക്ഷെ ഉറക്കമായിരുന്നെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ.
2: സപ്പോർട്ട് ഞാൻ പോയി കണ്ടു ഉറങ്ങിട്ട് അപ്പൊ എന്തേലും പറഞ്ഞാൽ എനിക്ക് നാളെ മറ്റത്താൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, വെറുതെ വൈകണമെന്ന് ഓർക്കും. കുറെ കഴിഞ്ഞ നമുക്ക് നമ്മുടെ മറ്റേ ആങ്സൈറ്റി ഒക്കെ പോകുമല്ലോ, അപ്പൊ ഒരു ഉറക്കത്തിനൊക്കെ നമുക്ക് ഒരു ഒരു ബോധമൊക്കെ വരും. അപ്പൊ പിന്നെ ഓക്കെ കുഴപ്പമില്ല, ഒന്നുകൂടി അത് ആലോചിക്കുക അതേക്കാ. അപ്പൊ ഷൂട്ട് ചെയ്യാൻ
1: ഓക്കെ. മലയാള സിനിമയിലെ നമ്മുടെ കണ്ടന്റുകളൊക്കെ ഇപ്പോൾ ആഗോള തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. സോ ഒരു പ്രേക്ഷകരുടെ ഈ ഒരു ടേസ്റ്റ് മാറി ഈ ഒരു കാലത്ത് ഒരു റൈറ്റർ എന്ന നിലയില് മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
2: അത് ബേസിക്കലി കോവിഡ് വന്നുകൊണ്ട് എല്ലാരും വീട്ടിലിരുന്ന് മറ്റേ ഫ്രഞ്ചും ഇറ്റാലിയനും ടെലിഗ്രാം സ്ട്രോങ് ആയതുകൊണ്ട് മരിച്ചിരുന്ന സീരീസും എല്ലാം കണ്ട് അപ്ഡേറ്റ് ആയി പോയി. കോവിഡ് ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ്. അതായത് കോവിഡ് മുമ്പ് ഇറങ്ങിയ ഹിറ്റായ പടമൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് ഐ എന്ന് തോന്നും ചില പടങ്ങള്. അതായത് സംബന്ധിച്ച കോവിഡ് കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ഡേറ്റഡ് ആയി പോയി. അതായത് രണ്ടു വർഷം ഇരുന്ന് മരിച്ചിരുന്ന് വേറെ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് വെറുതെ സാധാരണ ആൾക്കാരുൾപ്പെടെ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുൾപ്പെടെ കംപ്ലീറ്റ് പടം കണ്ട് വേറെ ലെവലായി പോയി എല്ലാരും.
1: അതെ അതെ, കാരണം മുമ്പത്തെ സിനിമകളൊക്കെ എന്ന് വെച്ചാൽ പക്ക മെയിൽ ഓറിയന്റഡ് ഒക്കെയായിരുന്നു, ഇപ്പോഴൊക്കെ ഇറങ്ങുന്നേക്കാണ് ഫീമെയിൽ ഓറിയന്റഡ്.
2: നമ്മള് അതിന് മുമ്പ് ഇറങ്ങിയ ചില സസ്പെൻസ് ഒക്കെ ചില പടങ്ങളൊക്കെ ഇപ്പൊ കാണുമ്പോൾ ചില പല പടങ്ങളാണ്. അതിന് ശേഷം ഇതെല്ലാം ഫ്രഞ്ചും എല്ലാവരും കണ്ടൊരു വേറെല്ല ഓഡിയൻസിന്റെ സ്റ്റാൻഡേർഡേ കോവിഡ് മാറ്റിക്കളത്. അന്ന് നെറ്റ്ഫ്ലിക്സ് ഉണ്ടെന്ന് പോലെ അറിയാൻ പറഞ്ഞത് സാധാരണ ചേട്ടന്മാരൊക്കെ നെറ്റ്ഫ്ലിക്സ് ആയിട്ട് മരിച്ചു കാണുകയാണ് ജംഗ്ഷനിലൊക്കെ. അയ്യോ മറ്റത് കാണാതെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എവിടെ നിന്നൊക്കെ മറ്റേ 199 പ്ലാനൊക്കെ എടുത്തിട്ട് മരിച്ചിരുന്ന് നെറ്റ്ഫ്ലിക്സ് ഒക്കെ മടിച്ചു കാണുകയാണ് എല്ലാ സാധനവും ലാസ്റ്റത്തെ സാധനവും. അപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും വേറെ ലെവലായി അതോടുകൂടി, അതുകൊണ്ട് സിനിമയുടെ സ്പാറ്റേൺ മാറ്റേ പറ്റുള്ളൂ.
1: അത് ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ,
2: അതാണ് ആ ഡിപ്രഷനാണ് ആൾക്കാരെ രക്ഷപ്പെടുത്തിയത്.
1: അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു ഡിപ്രഷനിലൂടെ ആണെങ്കിൽ പോലും ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികളാണ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സാറിന്റെ സിനിമകളും ഒക്കെ എടുക്കാനാണെങ്കിൽ ആ സിനിമയിലെ പാട്ടുകൾ പോലും സാറ് സ്വന്തമായിട്ട് വരികൾ എഴുതി സ്വന്തമായിട്ട് തന്നെ മ്യൂസിക് പോലും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് ഒരു പാട്ടിന് വരികൾ എഴുതുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു പാട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു?
2: ഒരു ബുദ്ധിമുട്ടില്ല, നല്ല സുഖമാണ്.
1: എല്ലാത്തിനും കയ്യിൽ ആൻസർ ഉണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല.
2: ഒരുപാട് നമുക്ക് നല്ല സത്യം പറഞ്ഞാൽ ഭയങ്കര എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ, എനിക്ക് ഇത്ര രസമുള്ള ഒരു പരിപാടി അറിയില്ല.
1: ഓക്കെ, അതാകുമ്പോ അവിടെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ സിനിമ നമുക്ക് ഇഷ്ടമുള്ള പാട്ട്
2: നല്ല ആഹാ മറ്റത് നമ്മള് മ്യൂസിക് ഭയങ്കര സുഖമായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ ആസ്വദിച്ച് നമ്മുടെ പാട്ട് നമ്മൾ തന്നെ കേട്ട് നമ്മൾ തന്നെ കൊള്ളാന്ന് പറയുമ്പോൾ സുഖം കിട്ടൂലേ?
1: അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എളുപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
5: Stay tuned for your favorite celebrity.
6: Once again, we are back on Red Carpet with me, RJ Sultana. എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ്. Yes, the one and only വിപിൻ സർ. സർ, അതുപോലെ തന്നെ മലയാള സിനിമകളെ ആകെ മൊത്തത്തിൽ അറിയപ്പെടുന്നത് റിയലിസ്റ്റിക് സിനിമ എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്രയും റിയലിസ്റ്റിക് സിനിമ എന്ന രീതിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? കുറച്ചൊക്കെ കൊമേഴ്ഷ്യൽ ആക്കുന്നതിനെ പറ്റി എന്താണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ സാറിന്റെ ഒപ്പീനിയൻ?
7: എല്ലാം നല്ലതാണ്. ചില സമയത്ത് നമുക്ക് റിയലിസ്റ്റിക് കാണുമ്പോ സി സി ടിവിയിലെ വിഷയം കാണുമ്പോൾ കടയിലെ കൊച്ചക്കണ അത് കാണുമ്പോൾ പ്രാന്ത പോലെ എന്തോ സി സി ടിവി കാണാൻ പറ്റും. അപ്പൊ ആൾക്കാർ പിന്നെ കേരളത്തിലെ എല്ലാ സി സി ടിവി കൂടി എഡിറ്റ് ചെയ്തിട്ട് സിനിമ കഴിഞ്ഞാൽ ആൾക്കാർ ചില്ലായിട്ട് കണ്ടോണ്ടിരിക്കാൻ വയ്യ. അത്ര റിയലിസ്റ്റിക് കണ്ടോണ്ടിരിക്കാൻ വയ്യ. അപ്പൊ മറ്റേത് വേണം. കുറച്ചൊക്കെ കാണാൻ മറ്റേ പിന്നെ തിയേറ്ററൊക്കെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചെന്ന് മോളി ചെന്നിട്ട് വീണ്ടും ദൈവമേ റോട്ടിൽ കണ്ട തന്നെ വീണ്ടും കാണണ്ടേ. ദൈവമേ റോട്ടിൽ നിന്നാൽ പോരാ, അങ്ങോട്ട് നോക്കണ നോക്കിയപ്പോ മതിയായിരുന്നല്ലോ. അപ്പൊ കുറച്ചൊരു ഇത് വേണം.
6: അതെ അതെ. അപ്പോ നമ്മുടെ ഈ മലയാള സിനിമകളെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു മാരത്തോണിലൂടെയാണല്ലോ. അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ സാർ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്?
7: മാരത്തോൺ ബേസിക്കലി ഒരു എനിക്ക് വന്ന ആൾക്കാർക്ക് ഒരു പഴയ സിനിമയുടെ അത്രയും പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഒരിക്കലും പണ്ടത്തെ പടം നമ്മളിപ്പോ പണ്ടത്തെ പടം എടുത്ത് കാണുന്ന കാണുന്ന സുഖപ്പില്ലല്ലോ. നമ്മൾ പണ്ട് ഒന്നും വേണ്ട കാശിപ്പെട്ട കാണുന്ന കോമഡി ഒരു പടത്തിലുമില്ലല്ലോ.
6: അതെ അതെ, ഉറപ്പായിട്ടും.
7: കല്യാണരാമന്റെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് ഇല്ലല്ലോ. നമ്മള് അതിലും പഴയത് പ്രയോജനം. അപ്പൊ ഇപ്പത്തെ കാലത്ത് സിനിമ കുറച്ചുകൂടി മാറിയിട്ടുണ്ടെങ്കിലും എന്റർടൈൻമെന്റ് വൈസ് കുറഞ്ഞു, ക്വാളിറ്റി ഭയങ്കര കൂടി. മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മൾ എന്റർടൈൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സിനിമക്ക് പോകുമ്പോ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സെറ്റ് അടിച്ചടിക്കുക, അല്ലെങ്കിൽ അങ്ങനൊരു. അപ്പൊ ഭയങ്കര ഹൈ ക്വാളിറ്റി, പെർഫെക്ഷൻ, മറ്റേ വിഷ്വൽ ക്വാളിറ്റി അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ക്വാളിറ്റി അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ കൂടുമ്പോഴേക്കും അതിന്റെ എന്റർടൈൻമെന്റ് കുറയും. കാരണം ആൾക്കാർ നമ്മള് അത് ഭയങ്കര മുട്ടം വിറ്റെടുക്കുന്നതിന് പകരം മറ്റേ ഭയങ്കര ടെക്നിക്കലി ഭയങ്കര വെരിയസ് ക്യാമറയിൽ ലൈറ്റ് വെച്ച് മറ്റേ ഇത് വെച്ച് മുറപ്പിക്കുന്നൊക്കെ പറയുന്ന സാധനം പോയി.
6: അപ്പൊ വിപിൻ സാർ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണോ?
7: ഒട്ടല്ല, എനിക്ക് എങ്ങനെയെങ്കിലും
6: എനിക്ക്
7: ഭയങ്കര പെർഫെക്ഷനിസം കേൾക്കുമ്പോ തന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോ തന്നെ നമ്മൾ പെർഫെക്റ്റ് അല്ലേ, മറ്റോ കറക്റ്റ് ആയിട്ടൊക്കെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതി മടക്കി വെക്കണ പെർഫെക്റ്റ് നമുക്ക് ഇല്ലല്ലോ. അത് അന്ന് മുതലേ ഇല്ല. അപ്പൊ നമുക്ക് നമുക്കിത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന്
6: തീർക്കണം,
7: മാത്രമുള്ളൂ തീർക്കണം. വന്ന് കണ്ട് തന്റെ തമാശയൊക്കെ വന്ന് അതിനപ്പുറത്തേക്ക് ഭയങ്കര പെർഫെക്ഷനൊക്കെ ആലോചിച്ച് തീരത്തുമില്ല. ജീവിതകാലം മുഴുവൻ ഒരു സിനിമ ഷൂട്ട് ചെയ്യേണ്ടി വരും പെർഫെക്ഷൻ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana. Anganitha, endopam join cheedirikkunnathu mattarumalla precious director, writer and actor aayittulla Vivin Adli sir aanu. Sir, 2021 IFFK il valiya reethil than angikaram nedittulla sirinte oru movie aanu Musical Chair ennu parayunnathu. Ee oru cinemayude theme polum maranam base cheytha bhayam adakke thanneyaanallo. Appol ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തീം ചൂസ് ചെയ്യാനുണ്ടായ റീസൺ എന്തായിരുന്നു?
2: അതൊന്നും എനിക്ക് ഇടക്കരി ചത്തു എന്നുള്ള പേടി ഒന്നും വന്നാലും ഞാൻ ഒടുക്കത്തെ പേടിയായിരുന്നു. ഞാൻ വിചാരിച്ച് ഒരു ദിവസം ഞാൻ എനിക്ക് പെട്ടെന്ന് ഞാൻ വെറുതെ കൊളസ്ട്രോൾ ഒക്കെ ഇത് കൂടി. അപ്പൊ അമ്മ തന്നെ പറഞ്ഞു എടാ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഉറപ്പായിട്ട് ചത്തു എന്ന് പറഞ്ഞു. അവിടെ ഞാൻ പേടിയായിരിക്കും ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി ചത്തോടൊക്കെ. പിന്നെ എനിക്കിത് മാറാൻ വേണ്ടി പറ്റണ്ടേ, ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒരു അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. പുറത്തോട്ടൊക്കെ പുറത്തോട്ട് ഒരു ബീഫ് കറി കണ്ടാ പേടിക്കും, അത് ഒരു മുട്ട വഞ്ഞാഴ്ച തട്ടിപ്പോതുമായിരിക്കും. അങ്ങനെ സീനായി. പിന്നെ അപ്പൊ ഒരു പടം പിടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ കൂടി ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ചെയ്താണ് മ്യൂസിക്കൽ
1: ചേർത്ത്.
2: എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി കഥ എഴുതി കഴിഞ്ഞ് അത് കഴിഞ്ഞോടെ ആ പേടി പോവുകയും ചെയ്തു.
1: ആണല്ലേ, ഇപ്പൊ ബീഫ് കറി ഒക്കെ കഴിക്കാറുണ്ടോ? ഇപ്പൊ പേടിയുണ്ടോ?
2: ഇന്നലെ രാത്രി കൂടി കഴിച്ചുള്ളൂ.
1: അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ടാലിയായി.
2: പേടി പോയി, പേടി മാറാൻ വേണ്ടി പിടിച്ച IFFK ആവാർഡ് കിട്ടി, അത്രേ ഉള്ളൂ.

0: എന്തായാലും ഒരു അവാർഡും കയ്യിലായി, പേടിയും മാറിയല്ലോ.
1: അതൊരു സത്യം, നമ്മുടെ പേടി നമ്മൾ തന്നെ അഭിനയിച്ച് സ്ക്രീനിൽ കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ, എല്ലാരും ഒരാളല്ലോ, പല പല സ്ഥലത്ത് കാണാനുള്ളു. അപ്പൊ എല്ലാരും നമ്മുടെ പേടി എക്സ്പോസ്ഡ് ആയി പോയല്ലോ.
0: പിന്നെ
1: മരിക്കുന്നുള്ള പേടി പോയി. അപ്പൊ എല്ലാരും നമ്മള് മരിക്കുന്നത് പേടി കണ്ട്, ഇനി മരിക്കൂല്ലോ എന്നൊരു സമാനം പോലല്ലോ. അപ്പൊ പിന്നെ നമ്മള് അതിനകത്ത് മറ്റേ രാത്രി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പുള്ളി എനിക്ക് മറ്റേ ഫ്രണ്ട്സിനെല്ലാം പുള്ളി മെസ്സേജ് ചെയ്യും, ഇന്ന് രാത്രി മരിക്കും. അപ്പൊ ഓൾറെഡി മരണത്തിന് നമ്മൾ ഡിക്ലെയർ ചെയ്ത്, അപ്പൊ മരണത്തിന് വരാൻ പറ്റൂലോ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയല്ലോ അവൻ മരണത്തിന് പറ്റിച്ചില്ലേ. അതൊക്കെ കഥ.
0: അപ്പൊ
1: അങ്ങനെ ചെയ്തു വരുക. അപ്പൊ നമ്മളൊരു സ്ത്രീ കണ്ടപ്പോ നമുക്ക് ഫിയർ പോകാച്ചു.
0: അതെയല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് നമുക്ക് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana. എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ്. Yes, the one and only വിപിൻ സർ. സർ, ഇനി കുറച്ചു നേരത്തേക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ റാപ്പിഡ് ഫയർ സെക്ഷൻ ആണ്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒട്ടും ആലോചിക്കാണ്ട് ഉത്തരം പറയാൻ റെഡിയാണോ? ഓക്കെ. റൈറ്റിംഗ്, ഡയറക്ഷൻ, ആക്ടിംഗ്, ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ളത്? റൈറ്റിംഗ്. അടുത്ത കാലത്ത് കണ്ടതിൽ ഇത് ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു മലയാള സിനിമ?
2: ഒരു
1: സാധാരണക്കാരൻ എന്ന നിലയിൽ, അല്ല, ഏത് സിനിമയും അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഈ സിനിമ വേണ്ടിയിരുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആവേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു മലയാള സിനിമ? അടുത്ത കാലത്ത് സിനിമ എല്ലാം കണ്ടായിരുന്നു? ആലോചിക്കാൻ പാടില്ല, അതാണ് നമ്മുടെ സംശയം. ഓക്കെ ഓക്കെ, എങ്കിൽ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ്, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സ്വന്തം സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കേണ്ടി വന്ന സീൻ?
2: അങ്ങനെ
1: ഓ, പ്രോയാണ്. ഓ, സീനാണ്. ഓക്കെ, അടുത്തത്, സിനിമ അല്ലെങ്കിൽ പിന്നെ വിപിൻ അഡ്ലി ആരാവുമായിരുന്നു? എന്നാലും കൊച്ചിലെ നമ്മളിങ്ങനെ ടീച്ചറൊക്കെ ചോദിക്കില്ലേ ആരാവാനാഗ്രഹം? ഞാൻ പറയുവാൻ്റെ ഫിലിം മേക്കിംഗിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടുള്ള ഫിലിം മേക്കർ ആരാണ്?
2: ഓരോ സമയത്ത് ഓരോ ഫിലിം മേക്കർ എങ്കിലും ആൽഫ്രഡ് ഹിച്ച്കോക്ക്.
1: ഓക്കെ, അടുത്തത്, വിപിൻ സാറിനെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്താണ്? ഒറ്റവാക്കിൽ പറയാമോ?
2: റിലാക്സേഷൻ മെത്തേഡ്.
1: ഓക്കെ,

0: Right, Carpite. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana. അങ്ങനെ ഇതാ എന്റെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല പ്രശസ്ത ഡയറക്ടർ, റൈറ്റർ ആൻഡ് ആക്ടർ ആയിട്ടുള്ള വിപിൻ അല്ലി സാറാണ്. ഇതുവരെ ചെയ്യാൻ കഴിയാതെ മനസ്സിൽ കൊണ്ട് നിൽക്കുന്ന ഒരു ഡ്രീം പ്രോജക്ട് എന്താണ്? ആലോചിക്കാൻ പാടില്ല, അതാണ്
2: ഒന്നുമില്ല.
1: അടുത്തത് കംഫർട്ട് ഫുഡ് ഏതാണ്?
2: ബീഫ് കറി പൊറോട്ട.
1: ഓ, ബീഫ് കറി പൊറോട്ട, മലയാളികളുടെ എന്താ ദേശീയ ഭക്ഷണം. ഓക്കെ, ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിട്ട് ജീവിക്കാൻ അവസരം കിട്ടിയാൽ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യും? അടുത്തത് ലൈഫിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ കോംപ്ലിമെന്റ്? നിങ്ങൾ മൊത്തം ഫൗളാണ്, എല്ലാം ആലോചിക്കാണ്,
2: എല്ലാം
1: പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ പറയണം, പെട്ടെന്ന് പറഞ്ഞ
2: കാര്യം. അവസാനത്തെ പടം കുഴപ്പമില്ലെന്ന് കേട്ടത്.
1: ഓക്കെ, അടുത്തത് സിനിമാ സെറ്റിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം? ഒരു മണ്ടത്തരം ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ലേ?
2: ഉറപ്പായിട്ടും സിനിമാ സെറ്റിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം, സിനിമാ സെറ്റിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം സിനിമ തിയേറ്ററിൽ ചെയ്ത് പറഞ്ഞു സെറ്റ് ചെയ്തിട്ടില്ല.
1: ഓക്കെ, തിയേറ്ററിൽ ചെയ്ത് പറ.
2: അതായത് ബുക്ക് മൈ ഷോ വന്ന സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതിന് മുമ്പ് നമ്മൾ സീറ്റ് പിടിക്കുമല്ലോ തിയേറ്ററിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ബുക്ക് മൈ ഷോ വന്ന സമയത്ത് ആദ്യം സിനിമ കാണാൻ കയറിയപ്പോ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അളിയാ എടാ എന്റെ സീറ്റ് പിടിക്കണ തിയേറ്ററിനകത്ത്. അപ്പൊ എല്ലാരും തിരിച്ചു, പിന്നെ ഞാൻ മിണ്ടാന്ന്.
1: ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ഇതാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സാർ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട്, നമ്മുടെ ലിസണേഴ്സിൽ തന്നെ ഒരുപാട് ആളുകൾ സിനിമ എന്നൊരു സ്വപ്നമായിട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കും, പ്രത്യേകിച്ച് യുവാക്കൾ. അവരോട് ഒരു ഡയറക്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയിൽ, അതും അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്ന നിലയിൽ എന്ത് മെസ്സേജ് ആണ് സാറിന് നൽകാനുള്ളത്?
2: ഒന്നുമില്ല, എല്ലാവർക്കും സിനിമയിൽ വരാറുണ്ട്. അതിൽ പണ്ടായിരുന്നു ബുദ്ധിമുട്ട്, ഇപ്പൊ വെറുതെ മെസ്സേജ് ഒന്നുമില്ല. എല്ലാവർക്കും വീട്ടിൽ ആരും സമ്മതിക്കൂലോ, ഉറപ്പാണ്, 100%. വീട്ടുകാരുടെ സമ്മതം മേടിച്ചിട്ട് സിനിമയിൽ വരാന്നുള്ളതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അത് നടക്കാൻ പോകുള്ള, അവിടെ ധൈര്യം സിനിമയിൽ വരിക, അത്രേ ഉള്ളൂ.
1: ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന വിപിൻ ചേട്ടനെ ഒരുപാട് താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു കേട്ടോ.
2: ആണല്ലേ, അവസാനം.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Так, так, так.